0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചുവാണ്. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉന്നതി മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നെഗറ്റീവ് ഒന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സന്തോഷം നിലനിർത്താനായിട്ടും പിന്നീട് വരുന്ന ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നേക്കുക, കാരണം ഓരോ ദിവസവും നമുക്ക് ഓരോരോ അവസരങ്ങൾ ഉണ്ടാകും. ആ അവസരങ്ങൾ കാണാതിരിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം ഇന്നൊന്ന് നോക്കിക്കോളൂ, നമുക്ക് ഇന്നൊരു അവസരം ഉണ്ടാകും, അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസരമാണ് പാഴായി പോണത്. നാളെ വരും, പക്ഷേ ഇന്ന് വന്ന അവസരമായിരിക്കില്ല നാളെ വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിനെ കണ്ണു തുറന്ന് നോക്കണം. നമ്മൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫ് നോക്കാനാണല്ലോ താല്പര്യം, അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് തന്നെ നന്നായിട്ട് കണ്ണു തുറന്നൊന്ന് നോക്കുക. വരുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി വിനിയോഗിക്കുക. അപ്പോ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

സ്നേഹമുണ്ട്, ഇന്നേ ആൾക്കാർ എന്നെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വെറും തോന്നലുകൾ മാത്രമാണ്. ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ലൈഫിൽ നമ്മളെ ആരാണ് സഹായിക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആരാണ് സ്നേഹിക്കുന്നത്, നമ്മളെ ആരാണ് പരിഗണിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മൾക്ക് ഒരു ധാരണയുണ്ടാകും, ഓക്കെ ഇന്ന ആൾക്കാർക്ക് നമ്മളോട് താല്പര്യമുണ്ട്, അപ്പൊ നമ്മൾക്ക് അവരോട് സ്നേഹമുണ്ട്, അപ്പൊ ആ സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കും. ഈ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ അത് തിരിച്ചുണ്ടാവണം എന്നില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പെരുമാറില്ല, കാരണം നമ്മളാണ് പ്രതീക്ഷിക്കുന്നത്, അവരല്ല. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവരെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അവർക്ക് നമ്മളെ അല്ലല്ലോ, നമ്മളെക്കാൾ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ അവരുടെ ലൈഫിൽ വേറെ ഉണ്ടാകും. അവർ നമ്മളെ മാറ്റി നിർത്തി അവരെയായിരിക്കും പരിഗണിക്കുക. അപ്പൊ നമുക്ക് അവിടെ നിരാശ വരും. ഈ നിരാശ വരാൻ കാരണക്കാരൊരിക്കലും അവരല്ലല്ലോ. നമ്മളിങ്ങനെ പറയും, കണ്ടു എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയില്ല, അവള് തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ അവളെ അങ്ങനെയാണോ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മുടെ അല്ലേ കുറ്റം, നമ്മളാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ആരിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. പക്ഷെ നമുക്കൊരു അവസരം വരുമ്പോൾ, നമുക്കൊരാവശ്യം വരുമ്പോൾ ആരെങ്കിലുമായിട്ട് അവിടെ എത്തിച്ചേരും. അതാണ് ഒരു പ്രകൃതിയുടെ ഒരു സത്യം എന്നൊക്കെ പറയില്ലേ, അതങ്ങനെയാണ് യാഥാർത്ഥ്യം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോസിനോ, സ്റ്റേ ട്യൂൻഡ്.

പ്രതീക്ഷിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. ഈ ചോദ്യം നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ് കേട്ടോ. നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. അതൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാറുമുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമുക്ക് വിഷമിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. പകരം നമുക്ക് നമ്മളാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അത് കണ്ടെത്തേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സന്തോഷമോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോ അവിടെ വെക്കാൻ പാടില്ല. അവർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് പോകണം, അതിന് നമ്മുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ് ആവശ്യം. ആരില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളൊരു ധൈര്യം, ആത്മവിശ്വാസം, ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആരും നമ്മളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ കൂടി നമുക്കൊരു വിഷമവും തോന്നില്ല. നമ്മൾ അടിപൊളിയായിട്ട് ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പൊ സന്തോഷത്തോടു കൂടി ജീവിക്കണോ നിരാശപ്പെട്ട് ജീവിക്കണോ എന്ന് സ്വയം തീരുമാനിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈയവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, പുതിയ പുതിയ പ്രതീക്ഷകളുമായിട്ട് നമ്മളൊരു നല്ല ഡേ ദാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. June 18 വ്യാഴാഴ്ച ദിവസമാണ്. ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഉറക്കമില്ലാത്ത രാത്രികളും ഉറക്കമില്ലാത്ത വെളുപ്പിനേകളും എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. പലരും ഇന്നലത്തെ വൈകിട്ടത്തെ മാച്ചൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ മാച്ചുകളൊക്കെ കണ്ട് അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും മത്സരത്തിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെയാണ് നമുക്ക് ആദ്യം എത്താനായിട്ടുള്ളത്. കാരണം ഇങ്ങനെ 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയും ഇംഗ്ലണ്ടും മത്സരം, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ക്രൊയേഷ്യ വേഴ്സസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ടുള്ളൊരു തകർപ്പൻ മത്സരം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആ ഒരു മാച്ച് കാണാൻ പറ്റി. 6 ഗോളുകൾ പിറന്ന ആവേശകരമായിട്ടുള്ള ഒരു ത്രില്ലർ പോരാട്ടം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് ആ ഒരു മത്സരത്തെ പറയാനായിട്ട് സാധിക്കും. 2-4 ഗോളുകൾക്കായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു അതിഗംഭീര വിജയം എന്ന് പറയുന്നത്. മാത്രമല്ല 4 ഗോളുകളിൽ 2 ഗോളുകൾ നേടിയത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹാരി കെയ്ൻ ആണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമും രാഷ്ഫോർഡും അങ്ങനെ എല്ലാവരുടെയും മികവിലാണ് ഇംഗ്ലണ്ട് ആദ്യ വിജയത്തിന് അങ്ങോട്ട് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റുകളിലേക്കൊക്കെ എനിക്ക് വരാനായിട്ടുണ്ട്. ബാക്കി മത്സരങ്ങളുടെ വിശേഷങ്ങളും അപ്ഡേറ്റുകളൊക്കെ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടെ ഇന്നത്തെ ദിവസം ലൈഫിലെ ഒരു നല്ല ദിവസമായിട്ട് മാറട്ടെ എന്നുള്ള ഒരു നല്ല ആശംസ നൽകിക്കൊണ്ടാണ് ഞാനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. മേക്കപ്പ് മാൻ മൂവിയിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഒരു നല്ല പാട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ കേട്ടോ. കൂടെ നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാം തന്നെ വരുന്നതായിരിക്കും. അതിനായിട്ടുകൂടി വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാട്ടിൽ നമ്മളിതാ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തറിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
3: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
4: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
5: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
6: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
3: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
7: This is Morning Safari, Morning Safari, Morning Safari, Morning Safari.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
11: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

ജൂൺ 18-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഞാൻ നേരത്തെ ദിവസം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കൊരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രവിശങ്കർ ജി, ഗുഡ് മോർണിംഗ്. എന്തായാലും ആളുടെ ഒരു നല്ല മോർണിംഗ് മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്ന സമയത്ത് ശ്യാം പറയുന്നത്, പതിവ് പോലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ ശുഭ സുപ്രഭാതം. പ്രിയ സുഹൃത്ത് ശ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. ഷാജു ശ്രീധരൻ പറയുന്നത്, ലാഗോസ് നൈജീരിയയിൽ നിന്നും നമസ്കാരം എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു നമസ്കാരം നമ്മൾ വിഷ് ചെയ്യുന്നു. ഡി എസ് ഇസ് ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. തത്ത, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു അത്തോളിക്കാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്. നിസ സുഖം തന്നെയോ? സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. അൻസിൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ സൂര്യദർശ് ദിനേശൻ ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ഹാപ്പി വീക്കെൻഡും ഉമേഷ് വിഷ് ചെയ്തിട്ടുണ്ട്. പ്രഭുജി, ഗുഡ് മോർണിംഗ്. നിസ, നല്ലൊരു ദിവസം, നല്ലൊരു വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ലിസ് ആൻഡ് ഇറ്റ്സാക്കിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അവന്തിക്ക, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നുണ്ട് ഭവൻസിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് ഫ്രം ആര്യൻ ആൻഡ് സുലേഖ എത്തിയിട്ടുണ്ട്. അക്ഷര, അക്ഷജ് അവരുടെ മോർണിംഗ് ഉണ്ട്. ജിസൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നു. ഇന്ന് അവരുടെ ലാസ്റ്റ് പരീക്ഷയാണ്. അതിൻ്റെ ഒരു സമാധാന മെസ്സേജിലുണ്ടല്ലേ, ടുഡേ ഈസ് അവർ ലാസ്റ്റ് എക്സാം ഡേ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ജിസൽ ആൻഡ് ജിയാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മണി മച്ചിങ്ങൽ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കൂടി പോകാം അല്ലേ. നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നേരെ ഒരു ചോദ്യത്തിലേക്ക് കൂടി നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ലോകകപ്പിൽ ഇന്നലെ ആദ്യ പോയിന്റ് നേടിയ രാജ്യം ഏതാണ്? ഒരു രാജ്യം ഇന്നലെ മത്സരിച്ചിരുന്നു, ആ രാജ്യം വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ പോയിന്റ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കി. ഏതാണ് ആ ഒരു രാജ്യം, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ആ രാജ്യം ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? അത് ഏത് രാജ്യമാണ് എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മറുപടികൾ വരേണ്ടത്. അതായത് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു ടീം പോയിന്റ് നേടിയിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു വലിയ ചരിത്രമായിട്ട് ഇന്നലത്തെ പോയിന്റ് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രാജ്യത്തിൻ്റെ പോയിന്റ് ആണ് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മറുപടികൾ നിങ്ങൾക്ക് അയക്കാം.

ാണ് ഇപ്പൊ തന്നെ 5000917 എന്ന നമ്പറിലേക്ക് സുധി സുധീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുബിൻ പറയുന്നത്, നേരിടാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടാകും. ശുഭദിനം എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരെയും മേസിൽ നിന്നാണ് ആ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. പ്രദീപ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് എത്തിയിട്ടുള്ളത് എ വെരി വെരി ഗുഡ് മോർണിംഗ് രാജൻ മോസസ് ആണ്. വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീയും എംഎൽഎയും ജോയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആയിട്ട് അയച്ചിരിക്കുക, അവരാണ് ഇന്ന് ആദ്യം അയച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി റൈറ്റ് ആൻസറാണ്. കൂടെ തന്നെ നിഷാദ് നിസുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജയൻ ആർ എസ്. ഇങ്ങനെ ഈ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള ഫുൾ ലിസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഇന്നും ആൾ ആ ഫുൾ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചോദ്യം വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് പലരും ആ ഒരു മാച്ച് കണ്ടിട്ടുള്ള ആളുകളായിരിക്കും ഇന്നലെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇന്നലത്തെ മാച്ചിൽ ഒരു ടീം പോയിന്റ് നേടിയിട്ടുണ്ട്. അതവരെ സംബന്ധിച്ച് വലിയൊരു തീർച്ചയായിട്ടും വലിയൊരു നേട്ടവും ഒക്കെ തന്നെയാണ്. അപ്പം ഏത് ടീമാണത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. വേഗം തന്നെ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവർ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ മുറിപ്പെടുത്തരുത്, ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് നിഷാദിൻ്റെ മെസ്സേജിൽ. കൂടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ കുട്ടീസ് വന്നിട്ടുണ്ട്. ആഡം, ഏജൻ, ആൽന ജോയിൻ ചെയ്യുന്നു. നല്ല ഫോട്ടോ ആണ്, ഇവരുടെ ഫോട്ടോ എല്ലാ ദിവസവും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസാണ് എല്ലാ ദിവസവും അയക്കുക. അവരുടെ ചിരിയുടെ ഒരു ഭംഗി ഒക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ ഫോട്ടോ കാണുമ്പോൾ. ഭയങ്കര എല്ലാവരും ഒരേ വേവ് ലെങ്ത്തിൽ ചിരിക്കുകയെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ചിരിയാണ് മൂന്ന് പേരുടെയും വരിക. ഓക്കെ, റൈറ്റ് ആൻസറും അവർ അയച്ചു തന്നിട്ടുണ്ട്. ആഡം, ഏജൻ, അനാലിന റൈറ്റ് ആണ് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഇപ്പോൾ കേട്ട് തുടങ്ങിയവർക്കും ഇപ്പോൾ കേട്ട് പോകുന്നവർക്കും ഒക്കെ തന്നെ ഈ ഒരു റൈറ്റ് ആൻസർ അയച്ചു തരാവുന്നതാണ്. സഞ്ജു കറക്റ്റായിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. എല്ലാവരും എവിടേക്കാണ്? ബിർലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബിർലയിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസർ അയക്കുന്നത് ഫയാസ്, ഫാരിസ്, വിയാൻ, ആര്യൻ, ആയിഷ, റീച്ചൽ ഇവരെല്ലാവരും ചേർന്നിട്ടാണ്. നമ്മുടെ ജാസ്ലിൻ, ഓസ്റ്റിൻ, ജോവ്ലിൻ അവരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ആൻസറാണ് കേട്ടോ. ഓക്കെ, കൺമണി, അൻപോട്, കാതലൻ, മഞ്ജുമൽ ബോയ്സിൽ ആ ഒരു ഗുണ മൂവിയിലെ പാട്ടാണല്ലോ അല്ലേ. ആ പാട്ടൊന്ന് പ്ലേ ചെയ്യുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ ആ പാട്ടിലേക്ക് പതുക്കെ വരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അങ്കിത് അർപ്പിത്, അതല്ല കേട്ടോ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം, അല്ല അതല്ല. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച്, ഇന്നലത്തെ മത്സരമാണ്, ഈ ഇന്നലെ നടന്ന മത്സരത്തിലൂടെ വേൾഡ് കപ്പിൽ ആ രാജ്യം അവരുടെ ആദ്യത്തെ പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് ഏത് രാജ്യമാണ്? ഇന്നലെ നടന്ന മത്സരമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏത് രാജ്യമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അയച്ചു തരാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓക്കെ, നിഷാദ് നിസു കറക്റ്റാണ് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ആ രാജ്യം ഏതാണെന്ന് പറയുന്നു. ഷബീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരു ഒരിക്കൽ കൂടെ ചോദ്യം പറയണല്ലോ, ഒന്നുകൂടെ ചോദ്യം പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ നടന്ന ഒരു മത്സരത്തിൽ ഒരു ടീം പോയിന്റ് നേടിയിട്ടുണ്ട്. ഓക്കെ, അത് ഏത് രാജ്യമാണ്? വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടൊരു പോയിന്റ് നേടുന്ന രാജ്യം ഉണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിലൂടെയാണ് അവർ ആ ഒരു പോയിന്റ് സ്വന്തമാക്കിയത്. അപ്പോൾ അത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ 5000917 ലേക്ക്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റൈറ്റ് ആൻസർ അയക്കുന്നത് പ്രകാശ്, സണ്ണിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അസാം, എസ്ലിൻ, ഐനു, ആഡം, സമൻ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഫ്രം എം ഇ എസ്. ഓ അടിപൊളി. നെക്സ്റ്റ് ഇസ്മയിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് വൈഫ് സഫീനയുടെ ബർത്ത്ഡേ ആണ്. സഫീന സന എന്നാണ് പേര്. ആൾക്കൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം. പ്ലീസ് മേക്ക് എ ബർത്ത്ഡേ വിഷ് ആൻഡ് ദുആ ഫോർ ഹെർ ഫ്രം ഇസ്മയിൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വളരെ സ്നേഹത്തോടുകൂടി സഫീന സന ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ്.

മായാനദി മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് നമ്മുടെ റിയാസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ലിജിൻ മെസ്സേജ് അയക്കുന്നുണ്ട്, എമിലിയ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷബാനയാണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് ലാസ്റ്റ് എക്സാമാണ്, അതിൻ്റെ സന്തോഷം നമ്മുടെ ആഹിൽ ഹാരൂൺ പറയുന്നുണ്ട്. കൂടെ എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി അയക്കുന്നുണ്ട്. ഷബിൻ ഷാജഹാൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ആര്യനും സുലേഖയും പറയുന്നത് ലാസ്റ്റ് എക്സാമാണ്. ഓക്കെ, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലെ വിജയ് യേശുദാസ് പാടിയൊരു നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Let's play football.
5: Football Mania.
6: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മഹമ്മദ് അബു നദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബൂനദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20-ാം വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബൂനദ.
7: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
8: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
9: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സിനോ 91.7 കേട്ടു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Water bill. Stay hydrated and stay tuned.
8: ഓർമ്മിപ്പിക്കുന്നു, റേഡിയോ സുനോ.
9: Brought to you by
10: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
11: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
12: ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസും ആണ്. ചൂടില് പോകുന്ന ടൈമാണ്. നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത്ര വിട്ടമോ, ഇത്ര വെളിച്ചമോ, അല്ലെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അപ്പോൾ എന്നാലും അതിനിടയിൽ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്നുള്ളതാണ് ഈ സമയത്ത് വളരെ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. സമയം 6:38 ആണ്. ആ ഒരു കാര്യം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ വാട്ടർ ബെല്ലിലൂടെ ഓർമ്മപ്പെടുത്തും കേട്ടോ. ഇനി എന്തായാലും കുറച്ച് പേരുടെ മെസ്സേജ് ിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട്. അപർണയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻസർ കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. സുമേഷിന്റെ മെസ്സേജ്, എല്ലാവർക്കും നല്ല ദിവസമാകട്ടെ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സുമേഷ്. അപർണയുടെ റൈറ്റ് ആൻസർ അപർണ ലവ്ബിൻ എന്നാണ് പേര് കാണുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ അയാൻ ആൻഡ് അമാൻ മെസ്സേജ് ചെയ്യുന്നു. കറക്റ്റ് ആൻസർ ആണ് ഷബീർ ഷസയാണ് മെസ്സേജ് അയക്കുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ബിനോയ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഈ മെസ്സേജ് കണ്ടില്ലേ? ഓക്കെ, നോക്കട്ടെ, ഇതാരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? സാജിദാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ മോൾ ലയാ ഖദീജയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ലയാ ഖദീജ മോൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും, നമ്മളുടെ എല്ലാവരുടെയും വക, സ്പെഷ്യലി സാജിദിൻ്റെ വകയുള്ള സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളിത് ആ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു.

മാധവും മാനവും എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആണ്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. കൂടെ ആ ഒരു പോയിന്റ് നേടിക്കൊടുത്ത ഗോൾ നേടിയ താരം ആരാണ്, ആ താരത്തിന്റെ പേര് കൂടി അടിപൊളിയായിട്ട് അവർ അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, ആ ഒരു പേരൊക്കെ നോട്ട് ചെയ്താണ് ഒരു ഒരു പ്രത്യേക ഒരു കൈയടി പറയുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക്സ് ഫോർ ദ വിഷസ് എന്ന് പറഞ്ഞിട്ട് ഇസ്മായിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നജ്ല അസാദ് ഓക്കെ, നജ്ല പറയുന്നത് ഓക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഓക്കെ. അസ്ബാൻ ആണോ നജ്ലയാണോ മെസ്സേജ് അയക്കുന്നത്? എനിവേ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു കേട്ടോ. കൂടെ നൈക്കിയും നിയാനും ജോയിൻ ചെയ്യുന്നു, അവരും ഐഡിയയിൽ നിന്നാണ്. വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു ഹാപ്പി വീക്കെൻഡ് വളരെ സ്പെഷ്യലായിട്ട് അവർ വിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് വിഷസ് ഫ്രം ജുവൽ മരിയ ജിതു കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നല്ലൊരു ഡ്രോയിങ് എനിക്ക് അരച്ച് അയച്ച് തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം മോൾ അടിപൊളിയായിട്ട് കോമ്പറ്റീഷനിലൊക്കെ വിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഷംലയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു പീസ്ഫുൾ ആൻഡ് ഹാപ്പി മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഐദിൻ മുഹമ്മദ് ആണ് ശാന്തിനി കീർത്തിൻ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹെലൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ഹെലൻ. നെക്സ്റ്റ് സിറാജ് ആണ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നത്. സിറാജും പറയുന്നത് ലയാ ഖദീജയ്ക്ക് എൻ്റെ വകയും ഹാപ്പി ബർത്ത്ഡേ എന്നാണ് സിറാജും വിഷ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ടിസ്മിൻ ആൻഡ് ടിസ ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹനൂക്ക് ആൻഡ് ഹന്ന ജോയിൻ ചെയ്യുന്നു, അവർക്കും നല്ലൊരു മോർണിംഗ്, വളരെ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്ന സമയമാണ്. കൂടെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസറിലേക്ക് വരേണ്ട സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടികൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഷഹീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓ, ഇന്ന് ഇനാര കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു ഇനാര. പപ്പ, മമ്മ, ഇൽഹാൻ ആൻഡ് ഇവാൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ ഫാമിലി കൂടിയാണ്. അപ്പോൾ ഇനാര കുട്ടിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എംലിൻ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് എംലിൻ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലിയ സജിത്ത് ആണ് കേട്ടോ. ലിയയുടെ ഗുഡ് മോർണിംഗ് ആണ്. ലിയ സജിത്ത് ഒലിവ് ഇന്റർനാഷണലിൽ പഠിക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് പാർവതി ആൻഡ് പവിത്ര ഫ്രം ഭവൻസിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇന്നലെ വെസ്റ്റേൺ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നമ്മുടെ പവിത്രയ്ക്കുണ്ടായിരുന്നത്. ഇപ്പം ഇന്ന് ആർക്കാണ് പ്രോഗ്രാം ഉള്ളത്? ഓക്കെ, ഇന്ന് റെസിറ്റേഷൻ ഉണ്ട്, പോയം റെസിറ്റേഷൻ ഉണ്ട് പാർവതിക്ക്. ഒന്ന് വിഷയമോ? തീർച്ചയായിട്ടും രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യട്ടെ. ഇന്നലെ പവിത്രയായിരുന്നു, ഇന്ന് പാർവതിയാണ്, രണ്ടുപേരും തകർക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് റംഷിദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അൽഹാം, അഖിൽ, ഐറ ഇൽവാൻ, പേരൊക്കെ പറഞ്ഞത് കറക്റ്റാണല്ലോ അല്ലേ. ഓക്കെ, എല്ലാവർക്കും വളരെ സ്പെഷ്യലായ ഒരു ഗുഡ് മോർണിംഗ്, വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്ന. കൂടെ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കോങ്കോ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. അല്ലെ, പോർച്ചുഗൽ മാച്ച് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അത് പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ച് കുറച്ച് സങ്കടം കൂടുതൽ നൽകിയൊരു മത്സരമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കോങ്കോ ആണ് കേട്ടോ. ലോകകപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് അവരൊരു പോയിന്റിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം അത് ആ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നല്ലേ. ആ ഒരു ഫാൻസ് എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ 52 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പ് കളിക്കാനെത്തിയ കോങ്കോ. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ കോങ്കോ മത്സരമായിരുന്നു, അത് സമനിലയിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. 1-1 എന്ന് പറയുന്ന സ്കോറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലോകകപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് കോങ്കോ ഒരു പോയിന്റ് നേടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. തീർച്ചയായിട്ടും ആ രാജ്യത്തിന് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയതിൽ നമുക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ആ ഒരു യോനെ വിസ എന്ന് പറയുന്ന ആ ഒരു താരത്തിന് ഒരു കിഡിലൻ ഹെഡറായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാച്ച് കണ്ട ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. കാണാത്ത ആളുകൾ ഒന്നുകൂടെ ഒന്നെടുത്ത് കണ്ടുള്ളൂ കേട്ടോ. കിഡിലൻ ഗോളുകളും കാര്യങ്ങളൊക്കെ ആ മാച്ചിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്നുകൂടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് സുനീഷ് കുമാറിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി ഗുഡ് മോർണിംഗ്. ഷിഹാബുദ്ദീൻ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് പറയുന്നുണ്ട്. അയക്കുന്നത് ജാഹിദ് ആൻഡ് വാഹിദാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആർക്കാണ്? ഹാപ്പി ബർത്ത്ഡേ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ. അബ്ദുൽ കരീം ടി ആണ് പറയുന്നത്, ആർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സമീർ ഷാ ചോദിക്കുന്നു ചായ കുടിച്ചോ? ഇല്ല സമീർ ഷാ, ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാൻ എത്തി എന്ന് കരുതുന്നു. ആരുഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. ആരുഷിനും ഒരു നല്ല മോർണിംഗ്. റഷീദിൻ്റെ ഒരു ഹാപ്പി തേഴ്സ്ഡേ എല്ലാവർക്കും റഷീദ് പറയുന്നു. സുരാജിൻ്റെ മെസ്സേജ് ഉണ്ട്. അജയ് കൊച്ചിൻ, നാട്ടിലെ സുപ്രഭാതം, മനസ്സിനെ കുളിർമയേകുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നാട്ടിൽ നിന്നും അയച്ചു വന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് നമ്മളെ കേൾക്കുന്നതിനുള്ള
വലിയൊരു സന്തോഷം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നിനിയിപ്പം സ്പെഷ്യൽ വിഷസ് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ആശംസകളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയക്കാവുന്ന സമയമാണ് ഈ ഒരു ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, വീക്കെൻഡ് വിഷസ് സാമുവൽ സിജു, സാവിയോ സിജു, സക്രിയ സിജു, സാറാ മരിയ സിജു ആൻഡ് അൽജു മാത്യു. ഓക്കെ, അവർ യാത്രയിലാണ്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഒരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഒരു ഹഫ്സലിൻ്റെ മെസ്സേജ് ഉണ്ട്, എനിക്ക് ഇത് സ്റ്റിക്ക് ഒന്നും ക്ലിയർ ആയിട്ടില്ല, ജസ്റ്റ് ഇമോജീസ് മാത്രമേ വന്നിട്ടുള്ളത്. ഇത്തലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, ഇത്തലിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അപ്പം നമ്മളെ ഇപ്പം കേട്ടുപോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടുകളിലേക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോസിനോ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ആരവിന് ബർത്ത്ഡേ വിഷസ് പറയാമോ? തീർച്ചയായിട്ടും പറയാലോ. ഉഷാർ ഷിജിത ആരവ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരവിനും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Apple Podcast
1: and
2: Google Podcast.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
1: Chennai Beats.
5: Tamil, head of the hour.
6: In the art of Podumakulanda.

0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഖിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട്
2: കൂട്ടുകൂടാം. മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Radio Sunou 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. June 18th വ്യാഴാഴ്ച ദിവസമാണ്. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. നമ്മുടെ ടിസ ആൻഡ് ടിസ്വനിലെ ടിസക്കുട്ടിക്ക് ഇന്ന് സോളോ ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യൂ. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഐസ് ആൻഡ് ഐറിൻ ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. അബ്ദുൾ റഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വിഷിംഗ് എവറി വൺ എ വണ്ടർഫുൾ ഡേ. ബൈ ദ ബൈ, നല്ല മുരിഞ്ഞ വടയും സെറ്റും എവിടെ കിട്ടും, നല്ല ഓപ്ഷൻസ് പോരട്ടെ. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിഷയം എടുത്തിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. റഹീം ഫ്രം മലപ്പുറം. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആക്ച്വലി എത്തിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് അഭിജാനിക്സിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അഭിജാനിക്സിനും പറയുന്നു. നീതി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സനലിൻ്റെ ഗുഡ് മോർണിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ബിജു, അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് വന്ന് നിൽക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെ പോകുന്ന സമയത്ത് ഫുട്ബോളിൻ്റെ ലോകത്തെ വലിയ വലിയ വിശേഷങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് നമ്മുടെ ലക്ഷ്യ വൻ ലെജൻഡ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് പറഞ്ഞ് ശീലമായിപ്പോയി. ലക്ഷ്യ വൻ ലെജൻഡ് ആൻഡ് ലക്ഷ്യ അല്ലേ. ഓക്കെ, രണ്ടുപേരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. അപ്പം നമുക്ക് നേരെ ഇനി ഫുട്ബോൾ ലോകത്തെ അപ്ഡേറ്റുകളിലേക്കും വിശേഷങ്ങളിലേക്കും കൂടി എത്തേണ്ട ടൈമാണ്.
0: Every goal, every match, every moment of the FIFA World Cup 2026
8: in association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
7: ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളൊക്കെ അണിനിരന്ന മത്സരം കൂടിയായിരുന്നു പോർച്ചുഗൽ കോംഗോ മാച്ച് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു മത്സരം സമനിലയിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംഗോ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഒരു പോയിന്റിലേക്ക്, വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു പോയിന്റിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള വിശേഷം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഒരു ഒരു സ്കോർ വന്നത് നമ്മുടെ പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു മുന്നേറ്റം, ആദ്യത്തെ ഒരു ഗോൾ എന്ന് പറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഇഞ്ചുറി ടൈമിൻ്റെ ഒരു അവസാന മിനിറ്റിൽ യോനി വിസ എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ ഒരു കിടിലൻ ഹെഡറിലൂടെ കോംഗോ മത്സരത്തെ ഒപ്പത്തിന് ഒപ്പം എത്തിച്ചു എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ കണ്ട മത്സരം എന്ന് പറയുന്നത് അതിഗംഭീരമായി തന്നെ മത്സരം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ പോർച്ചുഗൽ ഫാൻസ് വെയിറ്റ് ചെയ്തു ഒരു ഗോൾ പിറക്കുമോ എന്നുള്ളത്. പക്ഷേ അത് സംഭവിച്ചില്ല. 1-1 എന്ന സ്കോറിലായിരുന്നു ആ ഒരു മത്സരം പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ സമയത്ത് നമ്മൾ അർജന്റീനയുടെ ആ ഒരു വലിയ വിജയത്തിൻ്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്, ഇന്നലത്തെ പോർച്ചുഗലിൻ്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ റൊണാൾഡോ തിരിച്ചു വരുമോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? റൊണാൾഡോ ഫാൻസ് എന്നുള്ള സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിരാശരായിപ്പോയി. ഒരുപാട് പേജുകളിൽ നിന്നും കുറേ എന്താ പറയുക, ട്രോളുകളും കുറേ വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തളർത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പോർച്ചുഗൽ ഫാൻസിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പോർച്ചുഗൽ ഫാൻസിൻ്റെ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? റൊണാൾഡോ തിരിച്ച് അടുത്ത മാച്ചിൽ അതിഗംഭീരമായി ശക്തമായി തിരിച്ചെത്തുമോ, ഇന്നലത്തെ മത്സരത്തെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ള ചോദ്യങ്ങൾ കൂടി എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നലത്തെ മാച്ചൊക്കെ കണ്ട ആളുകൾക്ക് വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-4917, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, 500-0097 എന്ന നമ്പറിലേക്ക്.
2: Let's play football.
8: Football Mania.
0: Every goal, every match, every moment of the FIFA World Cup 2026.
10: In association with...
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം.

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: കെ കെയുടെ പാട്ടുകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ടല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, ഇന്നലത്തെ മത്സരങ്ങളൊക്കെ കണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ ചോദിച്ചു വരുന്ന സമയമാണ്. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഈ സമയത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഫുട്ബോൾ മാനിയ വിശേഷങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: അങ്ങനെ ഇന്നലത്തെ മത്സരങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നമ്മളുടെ കൂടെ ഇപ്പതാ ജോയിൻ ചെയ്യുന്നത്
3: നജു. എന്നെ ചെയ്യൂ.
0: അപ്പൊ നജു, ഇന്നലത്തെ മാച്ച് കണ്ടോ, പോർച്ചുഗൽ കോങ്കോ മത്സരം?
3: കണ്ട് എന്തൊരു ടീമായിട്ട് ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്യാത്ത പോലത്തെ ഒരു ഫീല് കളി ഉടനീളം ഉണ്ടായിരുന്നു.
0: ടീമായിട്ട് കളിക്കാത്ത പോലെ ഫീൽ ചെയ്തോ?
3: അതെ അതെ അതെ അതെ, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം, ഒരു കോർഡിനേഷൻ ഇല്ല, ഒരു പാസ് ചെയ്ത് നല്ല രീതിക്ക് ഒരു കളിച്ചാണെങ്കിൽ ഇന്നലൊക്കെ നല്ലോണം സ്കോർ ചെയ്യുന്നു. റൊണാൾഡോ അടിക്കും, പക്ഷെ ഓന്റെ ഏജും ഇതൊക്കെ കൊണ്ട് ചെറിയ ചെറിയ പാഴ്ചകൾ ഉണ്ടെങ്കിൽ ഓൻ കളിക്കേ കളിക്കും, കളിക്കാതിരിക്കൊന്നുമില്ല, കളിക്കും.
0: അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അടുത്ത മാച്ചിന്
3: വേണ്ടിട്ട്.
0: അതോടൊപ്പം ഇന്നലെ ഹാരി കെയ്ൻ തകർത്തു, 2 ഗോൾ അടിച്ചത്.
3: അത്
0: സൂപ്പർ ആയിരുന്നു.
3: ഹാരി കെയ്ൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ കളിക്കാന്നൊക്കെ പറഞ്ഞ അൺബിലീവബിൾ ആണ്.
0: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം അടുത്ത മത്സരം കണ്ടിട്ട് ഇതുപോലെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു നജു, ബൈ ബൈ. ബൈ ബൈ. നജുവിന്റെ പേര് എനിക്ക് കിട്ടാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് നജു പറയും എൻ എ ജെ യു എന്ന് പറയും. ഇനിയിപ്പോ ഞാൻ പേര് മറക്കില്ല കേട്ടോ. ഓക്കെ, നജു ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. ജിനോട് മെസ്സേജ് ഉണ്ട്, ഞങ്ങളുടെ CR7 തിരിച്ചു വരും ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നതാനിയൽ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മോനാന്ന് തോന്നു കേട്ടോ, ജിനോന്റെ മോനാണ് നതാനിയൽ. കുട്ടികൾക്ക് പ്രത്യേകം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നതാനിയലാണ് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ CR7 തിരിച്ചു വരും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിന് റിനീഷ് വന്ന് ഗുഡ് മോർണിംഗ് മിസ് ആ കേക്ക്, എന്താ വോയിസ്, അതാണ് എന്താ ശബ്ദം, ഒന്നും പറയാനായിട്ടില്ല. ആ ഒരു പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഞാനും. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ലുലു ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്, വെരി വെരി ഗുഡ് മോർണിംഗ്. ശരത്തിൻ്റെ മെസ്സേജ് ഉണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, എനിക്ക് ഓക്കെ മോളാണ് സനക്കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. ഹായ് ഗുഡ് മോർണിംഗ്, എനിക്ക് ഇന്ന് ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട് ബൈ സന ഫ്രം ഭവൻസ് പബ്ലിക് സ്കൂൾ. ഇന്ന് ഭവൻസിൽ കുട്ടികളുടെ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ സനക്കുട്ടിക്ക് ഒരു ഫോക്ക് ഡാൻസിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം, തകർപ്പനായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ബിജുയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കത്ത് ടീമിന് എല്ലാവിധ ആശംസകളും. അതിലേക്കും നമ്മൾ വരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളിന്ന് ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്, ഖത്തർ കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ആ ദിവസം എത്താൻ വേണ്ടിയിട്ട്. അതിഗംഭീരമായിട്ട് നമ്മുടെ ഖത്തർ ടീം പെർഫോം ചെയ്യട്ടെ, വിജയത്തിലേക്ക് തന്നെ നമ്മൾ എത്തട്ടെ എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതാരാണ് മെസ്സേജ് അയച്ച്, ആളുടെ പേര് എനിക്ക് പേര് കറക്റ്റ് കിട്ടിയിട്ടില്ല. ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, പുള്ളിയൊക്കെ ഫോം ഔട്ട് ആയില്ലേ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. CR7 ഫോം ഔട്ടല്ലേ, റിട്ടയർ ആവേണ്ട ടൈമായി. ഓക്കെ ഓക്കെ, ഇല്ലെങ്കിൽ മുന്നേ വന്നിരുന്ന ആ ഒരു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വിലയൊക്കെ ചെറിയ രീതിയിൽ മാറിപ്പോകുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ കൂടി ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മത്സരം കണ്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഒപ്പീനിയനും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. മെസ്സേജിലൂടെ പറയാം, 5000 009 17 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, 444-9 17 എന്ന നമ്പറിലേക്ക്. ഇപ്പം നമ്മൾ ചെന്നൈ ബീറ്റ്സിൽ കേൾക്കാനായിട്ട് പോകുന്നത് കാതലിൽ വീഴുന്നേൻ എന്ന മൂവിയിലെ പാട്ടാണ്.
4: Chennai Beats.
5: Tamil, head of the R.
6: In the art of Podumakulanda.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
5: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
9: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
10: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
11: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
8: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
12: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
15: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
16: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by இயவதி காலத்தில் நீங்களுடைய பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸ் இருந்தும் ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ்னோடொப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாதே
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
5: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, ഞാൻ മെസ്സേജുകളിലേക്ക് പോവാണ്. റിനീഷ് പറയുന്നത് റൊണാൾഡോ പോർച്ചുഗലും ഞങ്ങളും അങ്ങനെ തന്നെ. നിസ മാറ്റി പിടിച്ചോ? ഇല്ല, ഞാൻ മാറ്റി പിടിച്ചിട്ടില്ല. നമ്മൾ എന്തായാലും മത്സരത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ആ ഒരു വിലയിരുത്തലിലേക്കൊക്കെ പോയതാണ് കേട്ടോ. അജീഷ് പൈലിന്റെ മെസ്സേജ്, കോംഗോ മികച്ച ടീം വർക്കും കോർഡിനേഷനും കാഴ്ചവെച്ചു, പോർച്ചുഗലിൽ അത് നമുക്ക് കാണാനായില്ല. ഗ്രൗണ്ടിൽ പോർച്ചുഗൽ ടീം 10 പേരും റൊണാൾഡോയും വേറെ വേറെയായി കളിക്കുന്നത് പോലെ തോന്നി. ഫുട്ബോളിൽ വ്യക്തിഗത മികവിനേക്കാൾ ടീം വർക്ക് എത്ര പ്രധാനമാണെന്ന് ഈ മത്സരം ഒരിക്കൽ കൂടി തെളിയിച്ചു. ടീം കോർഡിനേഷൻ ഇല്ലാതെ ലോകകപ്പ് പോലുള്ള വലിയ വേദികളിൽ മുന്നേറുക പ്രയാസകരമാണ് എന്നാണ് അജീഷിന്റെ ഒരു ഒരു അഭിപ്രായമായിട്ട് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ കാര്യമില്ല, കാര്യമുണ്ട് എന്നുള്ളതാണ്. ഷബി ടി കെയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷബീറും ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെയാണ് പറയുന്നത്. ഒരു കോർഡിനേഷൻ ഇല്ലായ്മ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് റൊണാൾഡോന്റെ കേസിലേക്ക് വരുന്ന സമയത്ത്. എസ്പെഷ്യലി അതേഴ്സ് നെഗ്ലക്ട് ചെയ്തു എന്നുള്ള ഒരു ചിന്ത കൂടിയൊന്ന് ഷബീറിന്റെ ഭാഗത്തു നിന്ന്, ഷബീറിന്റെ ഒരു അഭിപ്രായമായിട്ട് ഷബീർ പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ജാസിം യൂനസ് പറയുന്നത്, ഒരു മാച്ച് കൊണ്ട് ആരും CR7 വിലയിരുത്തണ്ട. ഇന്ന് കുറ്റം പറയുന്ന ഓരോരുത്തർക്കുമുള്ള മറുപടി വേൾഡ് കപ്പ് എടുത്തുകൊണ്ട് നമ്മൾ മറുപടി പറയും എന്നാണ് ജാസിം യൂനസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടി ആൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇനി ആളുടെ അഭിപ്രായം അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അബൂബക്കർ പറയുന്നത്, പ്രതിഭകൾ വരും പോകും, പക്ഷേ CR7 പോലുള്ള ഇതിഹാസങ്ങൾ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും ജീവിക്കും എന്നാണ് അബൂബക്കറിൻ്റെ ആ ഒരു മാസായിട്ടുള്ളൊരു ഒരു മറുപടി ഇവിടെ കിട്ടിയിട്ടുള്ളത്. അനസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അനസിൻ്റെ മെസ്സേജ്, ഹായ് ഹേയ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്, വരുന്ന ടൈം ആകുമ്പോൾ പവിഴ മഴ എന്നുള്ള പാട്ടാണല്ലേ വെച്ച് തരുമ്പോൾ, വരുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ വന്ന് പറയാം. ഓക്കെ, എന്താണ് ഇപ്പം പ്ലേ ചെയ്യണമെന്നാണോ കവി ഉദ്ദേശിച്ചത്? ഓക്കെ, എന്താണെന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, എനിവേ, ഓക്കെ, ഫരീസാദ് പറയുന്നത് CR7 കണ്ടിട്ട് സങ്കടം തോന്നി, സെയിം ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം എത്തിയിട്ടുണ്ട്. എനിക്ക് കുട്ടികൾ CR7 ഫാൻസ് ആയതുകൊണ്ട് പേരൻസും വളരെയധികം ആവേശത്തോടുകൂടിയാണ് ഇന്നലത്തെ മത്സരം കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് തോന്നി, കാരണം ഒരുപാട് പേരൻസ് അത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഓക്കെതാണ്. ഓക്കെ ഓക്കെ, ശരത്തിൻ്റെ മെസ്സേജ്, ആളും ഒരു ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അങ്ങനെ എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളും ഇന്നലത്തെ മത്സരത്തെ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള വിശേഷങ്ങൾക്ക് കൂടിയായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വളരെയധികം ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യും, അവരുടെ ഓരോ മൂവും അതിഗംഭീരമാവാനായിട്ട് നമ്മൾ കാത്തിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ കാത്തിരിക്കുന്ന പോലെ സംഭവിച്ചു എന്നും വരില്ല എന്നുള്ളത് ഇന്നലത്തെ ദിവസം നമുക്ക് തെളിയിച്ചു തന്നു. ഏതായാലും നമ്മുടെ താരങ്ങളൊക്കെ തിരിച്ചു വരട്ടെ, അവരുടെ ആ ഒരു റിയൽ ഫോമിലേക്ക് അവരെത്തട്ടെ, അത് കാണാനായിട്ടാണ് ഓരോ ഫുട്ബോൾ പ്രേമിയും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിൽ പോർച്ചുഗൽ തിരിച്ചു വരട്ടെ, പോർച്ചുഗൽ ഫാൻസ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയും മത്സരങ്ങളുണ്ട്, ആ മത്സരങ്ങളുമായിട്ട് തിരിച്ച് നമ്മുടെ ടീം തകർപ്പനായിട്ട് മുന്നോട്ട് വരട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. അപ്പം തന്നെ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഖത്തർ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ ആവേശത്തോടുകൂടി അഭിമാനത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന മൊമെൻറ്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് സ്പെഷ്യലി വരാനായിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നും നമ്മുടെ പ്രിയപ്പെട്ട തഹസിന് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു കട്ടൗട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാത്രമംഗലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് അത്തരത്തിലൊരു കട്ടൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത മണിക്കൂറിൽ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുന്നതായിരിക്കും. ആ വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് അവിടെ നിന്നും ഒരാൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടുകളിലേക്ക് പോവാണ്. രാജീവ് ആനന്ദിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് ആൾക്കും നമ്മൾ വിഷ് ചെയ്യുന്നു. ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം, അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടുകൾ കൂടി നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, അയ്യോ നബീലേ, ഞാനിങ്ങനെ അവരൊരു പഞ്ചിൽ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതി അയക്കാവോ? നബീൽ പറയുന്നത് വല്ല ലോങ് ജമ്പോ മറ്റോ ആയിരുന്നെങ്കിൽ അയ്യോ, പക്ഷെ ടീം ആയതുകൊണ്ട് സി ആർ സെവൻ മങ്ങിപ്പോയോ? പക്ഷെ അയാൾ പങ്കാളികളുടെ കൂടെ നിന്നാൽ അയാൾ പൊളിക്കും. ഓക്കെ, അത് തന്നെയല്ലേ കവി ഉദ്ദേശിച്ചത്? ഞാൻ ആ കറക്റ്റായിട്ടാണ് വായിച്ചതെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. നബീലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇതൊക്കെ മത്സരങ്ങളല്ലേ, മത്സരമാകുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. നമുക്ക് വളരെ ആവേശത്തോടുകൂടി അടുത്ത മത്സരങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാന്നെ. ഗുഡ് മോർണിംഗ് നിസാം, ഇന്ന് ടുഡേ ഈസ് അവർ ബോസ് മിസ്റ്റർ ജോർജ് അൽഡബീസ് ബർത്ത്ഡേ. ദ എൻട്രയർ ഖത്തർ സൈറ്റ് ആൻഡ് പവർ QSP സ്റ്റോർ ടീം വിഷിംഗ് ഹിം എ വെരി ഹാപ്പി ബർത്ത്ഡേ. ബിജു തങ്കശൻ ആണ് ആ ഒരു വിഷസ് നൽകിയിട്ടുള്ളത്. നമ്മൾ വളരെ വളരെ സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ വിഷ് പറയുന്നു.
2: This

അയ്യോ അനസേ, എങ്ങനെയൊന്നും മെസ്സേജ് അയക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. CR7 മാറ്റി നിർത്തിയാൽ അയ്യോ അപ്പടിയൊന്നും ചൊല്ലക്കൂടാതെ. ഓക്കെ, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്ന പേര്? എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ ഷാഹിദാണോ മെസ്സേജ് അയക്കുന്നത്? ഞാൻ ആ പേര് മുകളിലത്തെ പേരിൽ നിന്ന് അങ്ങ് നോക്കി പറയുകയാണ് കേട്ടോ, കറക്റ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേ, എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞപോലെ മറ്റൊരു വലിയ ആവേശ മത്സരത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ സുനോ അപ്ഡേറ്റിനും ശേഷമായിരിക്കും ബാക്കി അപ്ഡേറ്റ്സിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും അതിഥികളിലേക്കും ഒക്കെ നമ്മൾ എത്താനായിട്ട് പോകുന്നത്.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാരോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: Water bill. Stay hydrated and stay tuned.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: Brought to you by.
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: ജോലിയുടെ തിരക്കിനിടയിൽ വെള്ളം കുടിക്കാൻ മറന്നു പോകണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് ഈ ഒരു വാട്ടബിൾ ടൈം എന്ന് പറയുന്ന ആ ഒരു കാര്യം. സ്പെഷ്യലി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആ ഒരു കാര്യം വളരെ വളരെ, കാരണം നമുക്കറിയാം നല്ല ചൂടിലും കാര്യങ്ങളും ഇപ്പം മോർണിംഗ് ആണെങ്കിൽ പോലും നല്ല ഇങ്ങനെ നല്ല തെളിഞ്ഞു നിൽക്കുന്ന, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മോർണിംഗ് ആണ്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വീണ്ടും വാട്ടർ ബെല്ലിലൂടെ വളരെ സ്പെഷ്യലായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണേ.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം.
3: ഹായ്, ഞാൻ ഹണിറൂഫ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ
6: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Surgical and Medical Center. Appointment kai vilikyu 444-111-133.
8: You're listening to
9: Morning Safari.
8: Morning Safari.
9: Morning Safari.
10: Only on Radio.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by ஈ அவதி காலத்து நீங்களுடைய பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸில் நின்றும் ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ்னோடொப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாது
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
5: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
6: Just feel like you're home
7: Suno Updates
8: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വേനൽക്കാല അവധി പ്ലാൻ ചെയ്യുന്നവർ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് യാത്രാരേഖകൾ, പാസ്പോർട്ട് കാലാവധി, ഫൈനുകൾ, ലഗേജ് എന്നിവ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. യാത്രാനുമതി ഉണ്ടെന്ന് ഉറപ്പാക്കണം. മുൻകൂർ അനുമതി ആവശ്യമുള്ള വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർ അക്കാര്യം ശ്രദ്ധിക്കണം. യാത്രാ നിരോധനം, ഗതാഗത നിയമ ലംഘനം, കാലാവധി കഴിഞ്ഞുള്ള താമസ ഫൈനുകൾ എന്നിവ ഇല്ലെന്ന് ഉറപ്പാക്കണം. സൂക്വാക്കിഫിൽ ഇന്ത്യൻ മാമ്പഴമേള ആരംഭിച്ചു. ജൂൺ 27 വരെയായിരിക്കും മേള തുടരുക. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. കാനഡയ്ക്കെതിരായ മത്സരത്തിനായി വാൻകൂവറിലെത്തിയ ഖത്തർ ദേശീയ ടീമിന് വൻ വരവേൽപ്പ്. ഖത്തർ കാനഡ മത്സരം ഇന്ന് ദോഹ സമയം പുലർച്ചെ 1 നടക്കുക. ഇ പോർട്ടലായ ഹുക്കുമിയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കി. കൂടുതൽ സേവനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ പതിപ്പ്. സർക്കാർ സേവനങ്ങൾ, ഡേറ്റ, സാങ്കേതിക വിദ്യ, ഡിസൈൻ എന്നിവയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രണ്ടായിരത്തി 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ കരുത്തരായ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ടിന് ഗംഭീര തുടക്കം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
9: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
10: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
11: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
12: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
9: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
2: This is Morning Safari, Morning Safari, Morning Safari, Morning Safari.
1: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
3: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
0: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
15: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Hi, I'm Sona Nair. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu Hypermarkets.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: മെസ്സി, റൊണാൾഡോ, നെയ്മാർ.

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: Let's play football.
0: Football Mania.
1: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മുഹമ്മദ് അബൂ നദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബൂ നദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20 വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബൂ നദ.
2: Let's play football.
0: Football Mania.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by ஈ அவதி காலத்து நீங்களோட பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸ்ல இருந்து ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ் நோடப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாதே
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
4: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
5: Just feel like you're
6: സമയം കൃത്യം 8 മണി കഴിഞ്ഞ 28 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. June 18 വ്യാഴാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ആവേശം നിറയുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ ഖത്തർ ടീം ഇന്ന് പുലർച്ചെ 1 മണിക്ക് കാനഡയുമായിട്ടുള്ള മത്സരത്തിനായിട്ട് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ആവേശം കൂടുതലുള്ള ഒരു വൈകുന്നേരങ്ങളും രാത്രിയും പുലർച്ചെയും ഒക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കൂടി പോവുകയാണ്. സൂക്ക് വാക്കിഫിൽ ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം മുതൽ ആരംഭിക്കുകയാണ്. സൂക്ക് വാക്കിഫിൻ്റെ ഈസ്റ്റേൺ സ്ക്വയറിലേക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അതായത് വൈകുന്നേരം 4 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് 10 മണി വരെ ആയിരിക്കും ഈ ഒരു എക്സിബിഷൻ ഉണ്ടായിരിക്കുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 27ാം തീയതി വരെ, June 27ാം തീയതി വരെയാണ് ഈ ഹംബ എന്ന് പറയുന്ന ഈ ഒരു എക്സിബിഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് വളരെ സ്പെഷ്യലായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തർ ടീമിൻ്റെ ആ ഒരു കളത്തിലേക്ക് ഇറങ്ങലിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഖത്തർ ടീം കാനഡയിലേക്ക് എത്തിയ സമയത്ത്, വാൻകൂവറിലേക്ക് എത്തിയ സമയത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പായിരുന്നു ഖത്തർ ടീമിന് അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പുലർച്ചെ നമുക്ക് കാത്തിരിക്കാം. ഖത്തർ കളത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ടായിരുന്നു. തൃശ്ശൂർ പാത്രമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ തഹസിന് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു കട്ടൗട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ചിലപ്പം ഇൻസ്റ്റാ ഫീഡിലൊക്കെ നിങ്ങളുടെ ഫീഡിലേക്കൊക്കെ ആ ഒരു വീഡിയോസൊക്കെ വന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കട്ടൗട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ടീം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷം നമ്മളുടെ അടുത്ത് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് തരുവാണ്. അതിരൻ മൂവിയിലെ പാട്ട് കുറച്ച് സമയമായിട്ട് അനസ് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഒന്ന് പ്ലേ ചെയ്യൂ ഒന്ന് പ്ലേ ചെയ്യൂ എന്ന്. ഇതാ പാട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അനസ് കേട്ട് ആസ്വദിക്കാം. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിൻ്റെ ആവേശവും ഏറ്റവും പുതിയ പുതിയ അപ്ഡേറ്റുകളും ഒക്കെ നമ്മളിങ്ങനെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയമാണിത് മോർണിംഗ് സവാരിയിൽ. അപ്പോൾ എന്തായാലും ആ ഒരു സ്പെഷ്യൽ കട്ടൗട്ടിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം ഹരിശങ്കർ പാടിയ പാട്ട്.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
5: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
5: യു ആർ ലിസണിംഗ് ടു
4: on Radio Suno 91.7 FM.
5: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
7: Brought to you by
8: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി. വെള്ളം കുടിച്ചോ?
11: വെള്ളം കുടിച്ചു ഒരുപാട്.
10: ശരിക്കും വെള്ളം
11: കുടിച്ചോ?
10: വെള്ളം കുടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ സ്പെഷ്യൽ ടൈമാണ് വാട്ടർ ബിൽ എന്ന് പറയുന്നത് അല്ലേ?
11: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സഫ വാട്ടർ ഒരുക്കുന്ന ഈ ഒരു റിമൈൻഡർ നിങ്ങളും സൂക്ഷിച്ചോളൂ കേട്ടോ.
12: Every goal, every match, every moment of the FIFA World Cup 2026
13: in association with
14: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
10: ഫുട്ബോളിന്റെ ലോകത്തു നിന്നാണ് പോർച്ചുഗലിന്റെ ഇന്നലത്തെ മത്സരം കണ്ട് കരഞ്ഞ് ഞാനും മുഹമ്മദ് ഒരുമിച്ചിരുന്ന കണ്ടോ. രണ്ടുപേരും ഭയങ്കര പോർച്ചുഗൽ ഫാൻസ് ആണല്ലോ. കരയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്.
11: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരം എന്നൊക്കെ പറയത്തക്ക രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ്.
10: അതാണ് അടിപൊളിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ടീമായിട്ട് ഒരു ടീം പോകണം എന്ന് വീണ്ടും വീണ്ടും
11: ഓർമ്മപ്പെടുത്തുന്ന
10: ഒരു ഒരു മത്സരമാണ്. കാരണം വേൾഡ് കപ്പ് പോലുള്ള നമുക്ക് എല്ലാവരും മെസ്സേജ് അയച്ചു അങ്ങനെയാണ്, ലോകകപ്പ് പോലുള്ള ഒരു വേദിയില് ഒരു ഒത്തിണക്കം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
11: അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറിയ ടീമുകള് വമ്പന്മാരെ പോലും സമനിലയിൽ തളച്ചു പോകുന്നത്.
10: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയും, ചെറിയ ടീമുകൾ ഇങ്ങനെ കയറി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നുള്ളത്. അപ്പൊ കോങ്കോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 50-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വേൾഡ് കപ്പിൽ ഒരു പോയിന്റ് എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിലേക്ക് ഇന്നലെ ആ ഒരു ഹെഡറിലൂടെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. അതുപോലെ തൃശ്ശൂര് പാത്രമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വെറൈറ്റി പേരല്ലേ?
11: നമ്മൾ പെട്ടെന്ന് പിഒ ബോക്സ്,
10: പിഒ ബോക്സ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പാത്രമംഗലത്തെ കുറിച്ച് ഒന്ന്
11: പറഞ്ഞു,
10: ജസ്റ്റ് ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞുപോയി.
11: ഓക്കെ.
10: അപ്പൊ എന്തായാലും ഈ പാത്രമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ തഹസിൻ, തഹസിന്റെ ഒരു മനോഹരമായിട്ടുള്ള നല്ലൊരു പാടമൊക്കെ പോലത്തെ ഏരിയയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കട്ടൗട്ട് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്.
11: അപ്പൊ ഖത്തർ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം തഹസിൻ, മലയാളികളുടെ അഭിമാനം, ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ അഭിമാനം, തഹസിന്റെ ഒരു വലിയ കട്ട, ഒരു സ്ഥലത്ത് മാത്രമല്ല
10: ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അതിൽ നിന്നും പാത്രമംഗലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അഷ്റഫ് ആണ്, അദ്ദേഹം ദുബായിലായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്ത് നാട്ടില് കസിനെ കൊണ്ട്, സാഹിൽ എന്ന് പറഞ്ഞ കസിനെ കൊണ്ടെല്ലാം സെറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടു പോകാം. അഷ്റഫ്, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
10: നമ്മുടെ ഖത്തർ ടീമിലെ നമ്മുടെ മലയാളി സാന്നിധ്യമായ തഹസിൻ, തഹസിന്റെ ഒരു അതിഗംഭീരമായ കട്ടൗട്ടിന്റെ വീഡിയോ ഇന്നലെ തൃശൂർ പാത്രമംഗലം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നും എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അതിന്റെ പിന്നിലുള്ള വ്യക്തി ആരാണെന്ന് അന്വേഷിച്ചു പോയ സമയത്താണ് അറിഞ്ഞത് അഷ്റഫ് ആണ് ഇതിന്റെ പിന്നിലുള്ള വ്യക്തി എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസിൽ എത്രമാത്രം സന്തോഷിക്കുന്നു?
0: റെസ്പോൺസിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാല് കഴിഞ്ഞ തവണ തുടങ്ങിയ, കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് തുടങ്ങിയ ഒരു ആശയമായിരുന്നു നാളെയും നാടും വരും എന്ന് പറഞ്ഞിട്ട്. നന്നായിട്ടൊന്ന്, ഈവൻ ദോ എന്റെ ബ്രദർ ഒരു ഇന്ത്യൻ പ്ലെയറാണ്, മുഹമ്മദ് ഷഫീഖ് എന്നാണ് അവന്റെ പേര്, ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട്, ബേസിക്കലി ഞാൻ കളിച്ചിരുന്ന ആളാണ് കോളേജ് വരെ. അപ്പൊ ഇങ്ങനൊരു ഐഡിയ വന്നപ്പോ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ആലോചിച്ചു. അപ്പൊ അതിനുവേണ്ടി അന്നൊരു തീം സോങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന് വേണ്ടി. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഇപ്രാവശ്യം. വളരെ യാദൃശികമായിട്ടാണ് നമ്മുടെ തഹസിൻ അങ്ങനൊരു, നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ നാടും വരുന്നു പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ വേറെ ആരെക്കാളും നമ്മൾ സ്വാഭാവികമായിട്ട് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മലയാളി എന്നുള്ള നിലയ്ക്ക് തഹസിൻ തന്നെയാണല്ലോ. അപ്പൊ അത് ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി. നാട്ടുകാര് വളരെയധികം സഹകരിക്കുകയും നന്നായിട്ട് അത് വരികയും ചെയ്തു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മളൊരു വലിയ കേക്കൊക്കെ മുറിച്ച് അതും സെലിബ്രേറ്റ് ചെയ്തതിന്റെ കൂടെ.
10: എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ടൗട്ട് വെച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്പേസിലാണ് അല്ലെ, തൃശ്ശൂരിന്റെ എല്ലാ ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ്.
0: അതെ, നമ്മുടെ വളരെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പൊ പാത്രമംഗലം എന്ന് പറയുന്നത് ഒരു പുഴ, പാത്രമാലം പുഴ എന്ന് എല്ലാവരും പറയാം. പാത്രമാലം പുഴ ജസ്റ്റ് ഒരു എന്താ പറയാ, നടന്ന് തീർക്കാവുന്ന ചെറിയൊരു ഗ്രാമമാണ്. പാത്രമംഗലം തുടങ്ങുന്നത് ഈ പാലത്തിന് അവിടുന്ന, ഈ പുഴയിലവിടുന്ന, ആ പുഴയുടെ സൈഡിലായിട്ടാണ് ഇത് വരുന്നത്.
10: ജില്ലയില്
0: കേച്ചേരി പാത്രമംഗലം എന്നാണ് നമ്മളെ ഏരിയക്ക് പറയാം.
10: ഓക്കെ, ഈ ഒരു വീഡിയോ ഒക്കെ തഹസിന്റെ ഫാമിലിയിലേക്കൊക്കെ എത്തിയോ, കട്ടൗട്ടും കാര്യങ്ങളൊക്കെ?
0: ഇപ്പൊ തഹസിൻ കളിക്കുന്ന ക്ലബില് എന്റെ രണ്ട് കസിൻസ് ജോലി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ആ വഴി ഓൾറെഡി വീഡിയോ അയച്ചിട്ടുണ്ട്. ഇപ്പൊ തഹസിന് ഇത് കൊടുത്തിട്ടുണ്ട്. തഹസിന് ഒരു ലൗ ചിന് ഇട്ടു എന്നാണ് ഹക്കീം എന്നാണ് മൂത്ത ബ്രദറിന്റെ പേര്, മറ്റേ ആശീർവദം എത്തി. രണ്ടുപേരോടാണ് വർക്ക് ചെയ്യുന്നത്, ഖത്തറിലുണ്ടവര്. ഞാനിത് സന്തോഷമുണ്ടായി.
10: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഖത്തർ കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. അപ്പം ഖത്തറിന്റെ ഒരു വിജയം നമുക്ക് വിഷ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു. ആ ഒരു കട്ടൗട്ട് എന്നുള്ള ആശയത്തിനും വലിയൊരു അഭിനന്ദനങ്ങൾ കൂടി പറയുന്നു കേട്ടോ.
0: താങ്ക് യു സോ മച്ച്. ഒരു ചരിത്രമായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനല്ല, നമ്മുടെ പാത്രമംഗലം കൂട്ടായ്മ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നു.
10: താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന് കേട്ടോ.
0: ഓ, വിളിച്ചതിന് വളരെയധികം സന്തോഷം.
10: ഓക്കെ അഷ്റഫ്, അദ്ദേഹമായിരുന്നു ഇത്രയും സമയം
11: നമ്മുടെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ചരിത്രമായി മാറട്ടെ എന്നുള്ളത്, ചരിത്രമായി മാറും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളും എന്താ പറയുന്നത്
10: നിൽക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ മത്സരം കാനഡയുമായിട്ടുള്ള മാച്ചാണ്. അപ്പൊ അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ടീം പെർഫോം ചെയ്യട്ടെ എന്നുള്ള ആശംസകൾ കൊടുക്കുന്നു.
11: അതോടൊപ്പം തന്നെ നമ്മള് ഖത്തറിന്റെ മത്സരങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഖത്തറിന്റെ പൈതൃകമായ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന നമ്മുടെ വേഷവിധാനം,
10: അതെ, വസ്ത്രധാരണ
11: രീതി എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്
10: തീർച്ചയായിട്ടും.
11: കുറെ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഒരേപോലത്തെ വസ്ത്രമൊക്കെ ധരിച്ച് ഖത്തറിന്റെ ഫ്ളാഗുമേന്തി നിൽക്കുന്നതൊക്കെ ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച.
10: തീർച്ചയായിട്ടും ലോകവേദിയിൽ നമ്മുടെ ആ ഒരു വസ്ത്രധാരണ രീതി തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അപ്പൊ ഇന്നും തീർച്ചയായിട്ടും ആ ഒരു ഫാൻ ഗ്രൂപ്പ്
11: അവിടെ
10: ഉണ്ടാകും, ടീമിന് വേണ്ടി ചെയർ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഖത്തറിന് നമ്മളുടെ ഹൃദയം നിറഞ്ഞ എന്താ പറയാ വിജയാശംസകൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
6: you're മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരി നമ്മൾ 9 മണി കഴിഞ്ഞ് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെയൊക്കെ മുന്നിൽ പല ആളുകളുടെയും വിജയകഥകൾ, പല ബ്രാൻഡുകളുടെയൊക്കെ വിജയകഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ?
7: അതെ, തീർച്ചയായിട്ടും.
6: അപ്പൊ അത് ചില സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുമോ. ശരിക്കു പറഞ്ഞാല് ഒരു ബ്രാൻഡ് വളർന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി വളരുന്നു, ഒരു സ്ഥാപനം വളരുന്നു, അതോടൊപ്പം കുറേയധികം ജീവനക്കാരും ഒക്കെ എന്താ പറയുന്ന നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രക്ഷപ്പെടുന്നു
7: എന്നുള്ള.
6: അപ്പൊ അത്തരത്തിൽ വിജയിച്ച ബ്രാൻഡുകളുടെ സ്റ്റോറീസ് ഉണ്ടാവും, അത് കേൾക്കാൻ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്.
7: അത് മാത്രമല്ല, അത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. നമുക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് നമുക്കും അങ്ങനെ ചെയ്യാ, അത് ചെയ്താലോ എന്നൊക്കെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ നൽകുന്നതാണ് ഓരോരുത്തരുടെയും അങ്ങനെയുള്ള ലൈഫ് എന്ന് പറയുന്നത്.
6: ഓക്കെ, അത്തരത്തിലുള്ള കഥകൾ പറയുന്നതാണ്, അങ്ങനെയുള്ള ഒരു സക്സസ് സ്റ്റോറീസ് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് റേഡിയോ സുനു ഒരുക്കുന്ന ബ്രാൻഡ് സ്റ്റോറീസ്. അപ്പൊ ഇന്ന് ബ്രാൻഡ് സ്റ്റോറീസില് ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്.
7: ഓക്കെ, അതാരാണ്?
6: അഡ്രസ് ഗേറ്റ്വേയുടെ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറുമായ ഷംസീർ ഹംസ.
7: ഓക്കെ, അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ കൂടെ ബ്രാൻഡ് സ്റ്റോറീസിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള സമയം ആ വിശേഷങ്ങളായിരിക്കും നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് കേട്ട് മനസ്സിലാക്കി നമുക്കൊരു എന്താ പറയുക,
6: നമുക്ക് ഒരു ബ്രാൻഡ് തുടങ്ങുക
7: അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ബിസിനസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും, അല്ലെ, അതിലൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ അതിലേക്കൊക്കെ എത്താൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു അല്ലെ.
6: ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നണേ നിസയോടായിരിക്കും അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞൊരു 8-9 വർഷത്തെ നിസ എടുത്ത അതിഥികളുടെ കാര്യങ്ങളും അവരിൽ നിന്ന് ആശയങ്ങളും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നിസയ്ക്ക് ഇപ്പൊ ഒരു 150 സ്ഥാപനം
7: ഉണ്ടായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ട. ഓക്കെ, അപ്പൊ എന്നാലും ഇതുപോലുള്ള ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ.
6: തീർച്ചയായിട്ടും ചില കാര്യങ്ങളെ, പുതിയ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമുക്കത് എപ്പോഴെങ്കിലും ലൈഫിൽ
7: പറയാനെങ്കിലും
6: ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനെങ്കിലും, അല്ലെങ്കിൽ ഒരു സദസ്സിൽ ആ വിഷയത്തെ കുറിച്ച് ഒരാൾ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് മൂകനായിട്ട് ഇരിക്കേണ്ടി വരില്ല.
7: മാത്രമല്ല ഒരുപാട് ആളുകളോട് കണക്ട് ആവുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ബ്രാൻഡ് സ്റ്റോറീസിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽസ് എന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്, അപ്പുണ്ണി നിസയുമാണ് നിങ്ങൾക്കൊപ്പം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള്ള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
9: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സ്റ്റോറീസ്.
1: നമസ്കാരം. ബ്രാൻഡ് സ്റ്റോറീസിൽ ഇന്നത്തെ അതിഥി അഡ്രസ് ഗേറ്റ്വേ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷംസീർ ഹംസ, സ്വാഗതം.
2: താങ്ക് യു അപ്പുണ്ണി.
1: അത്രയും ഇഷ്ടം പോലെ കമ്പനി ഫോർമേഷൻ കമ്പനീസ് ഉണ്ട്, വ്യക്തിപരമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓഫീസും സെറ്റപ്പും ബിസിനസ് സെന്ററും ഒക്കെ ആയിട്ട് ചെയ്യുന്നവർ. എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
2: അപ്പുണ്ണി പറഞ്ഞ ശരിയാണ്, ഈ കമ്പനി ഫോർമേഷൻ പി ആർ ഒ സർവീസസ് ഒരുപാട് പേരുണ്ട്. അഡ്രസ് ഗേറ്റ്വേയിലേക്ക് എന്തിനു വരണം എന്ന് ചോദിച്ചാൽ, അഡ്രസ് ഗേറ്റ്വേ 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതൽ, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. അതായത് ഒരു ഡോക്യുമെന്റേഷന് പുറമെ അവർക്ക് പുതിയ വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ചെയ്യുന്ന ബിസിനസ് കുറിച്ചിട്ടും അതിന്റെ മിനിസ്ട്രിയിലെ അപ്രൂവൽ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഞങ്ങൾ ഈ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് വിശദമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അവർ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അടുത്ത പ്രോസസ്സിലേക്ക് പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 10 വർഷം കൊണ്ട് മിനിമം ഒരു 1000-ൽ എന്റർപ്രണേഴ്സിന് ഇവിടെ വഴികാട്ടിയാവാൻ അഡ്രസ് ഗേറ്റ്വേ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എന്തിന് ഞങ്ങളടുത്തേക്ക് വരണം എന്നുള്ളതിന്റെ ഉത്തരം.
1: എന്നാണ് തീരുമാനമെടുക്കുന്നത് ഇതൊരു വലിയ ബ്രാൻഡ് ആവണം, അഡ്രസ് ഗേറ്റ്വേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ജീവനക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം ഏത് വർഷമാണ് അങ്ങനെ ഒരു ആശയം?
2: ആക്ച്വലി ഞാൻ ഖത്തറിൽ എത്തുന്നത് 2014.
1: ഓക്കെ.
2: അപ്പൊ 1-2 വർഷം എല്ലാ സാധാരണ ഗൾഫിലേക്ക് വരുന്ന ആളെ പോലെ പല മേഖലകളിലും വർക്ക് ചെയ്തു. 2016 അഡ്രസ് എന്നുള്ള ഒരു ബ്രാൻഡ് ജനിക്കുന്നത്.
1: എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രസ് കോൺഫറൻസിന്റെ അല്ലെങ്കിൽ പ്രസ് മീറ്റിന്റെ ഇൻവിറ്റേഷൻ ലഭിക്കുന്നു. അപ്പൊ ഞാനത് വായിച്ചു നോക്കുകയാണ്. അഡ്രസ് ഗേറ്റ്വേയുടെ പ്രിമൈസസിൽ വെച്ചിട്ടാണ് ഈ പത്രസമ്മേളനം നടക്കാനായിട്ട് പോകുന്നത്. അവര് നൽകുന്ന ഒരു ഓഫർ, ഒരു പ്രൊമോഷൻ, കാറ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സമ്മാനമായിട്ട് നൽകുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവരെന്തിന് കാറ് നൽകണം? സാധാരണ ഇവിടെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റുമാണ് കാറ് നൽകുന്നത്. അങ്ങനെയുള്ള എന്റെ ഒരു ചിന്തയാണ് ഇന്ന് ഷംസീർ ഹംസ സാർ അദ്ദേഹം ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും പി ആർ ഒ സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
2: ആക്ച്വലി അപ്പുണ്ണി എന്റെ അടുത്ത് ആദ്യമായി ചോദ്യം ചോദിച്ചു, ഇവിടെ ഈ ഒരു ഫീൽഡില് ഫ്രീലാൻസേഴ്സ് ആയിട്ടും കമ്പനി ആയിട്ടും ബിസിനസ് സെന്റേഴ്സ് ഒരുപാട് പേരുണ്ട്, അവരെല്ലാരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാറ് കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യുക, അതിന് റിലേറ്റഡ് ആയിട്ട് ആൾക്കാരെ എൻകറേജ് ചെയ്യുക. പിന്നെ ഈ ഒരു ഈയൊരു പ്രൈസ് കൊടുക്കുന്ന പ്രോസസ്സ് അതൊരു ഹെക്റ്റിക് പ്രോസസ് ആണ്.
1: ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഒരു കമ്പനി ഫോർമേഷൻ കമ്പനിക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോസസ്സ്,
2: അതായത് ഇപ്പൊ നമ്മളെല്ലാം അപ്പുണ്ണി പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള ബിഗ് ബൊണാൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൈസ് കൊടുക്കാറുള്ളത്.
1: ഓക്കെ.
2: അപ്പം ഞാൻ ഇതുമായി സമീപിച്ച സമയത്ത് എനിക്ക് ഒരു 6 മാസത്തിൽ കൂടുതൽ സമയമെടുത്ത് എന്ത് ഇവരെ കൺവിൻസ് ചെയ്യാൻ. ആക്ച്വലി ഈ എന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനെ ഒരു എന്താ പറയുക, ഇതിനൊരു യൂണിഫൈഡ് പ്രൈസിംഗ് ലിസ്റ്റോ പിന്നെ ഒരു പ്രൊഫഷണൽ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു സ്കാറ്റേർഡ് ഇൻഡസ്ട്രിയാണ്, ആക്ച്വലി ആർക്കും എന്തും ചെയ്യാം.
1: ഓക്കെ.
2: അങ്ങനെ ഒരു പ്രത്യേകിച്ച് കംപ്ലയൻസ് ഒന്നും ഇല്ല. അപ്പോ ഞാന് എന്റെ കമ്പനിയിലൂടെ മിനിസ്ട്രീനെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇതൊരു ഒരു എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ്. കാരണം ഈ രാജ്യത്തിലേക്ക് ഒരു ടൈപ്പിംഗ് സെന്ററിലൂടെ ആണെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആണെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് ചിലപ്പം ആദ്യം ഒരു 100 രൂപയോ 500 രൂപ 1000 രൂപയോ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
1: എസ്റ്റാബ്ലിഷ്മെന്റ്
2: വേണ്ടിയിട്ടാണ്. പക്ഷേ തുടങ്ങുന്നത് ചിലപ്പം ഒരു ചെറിയ CR അല്ലെങ്കിൽ 1000 രൂപയോ 2000 രൂപ ആയിരിക്കും. പക്ഷെ അതിലൂടെ വെറുതെ ഒരു പേപ്പർ അല്ലല്ലോ അത്. അതിലൂടെ എന്ത് ചെയ്യാണ്, ബിസിനസ്സുകൾ വരുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ മേഖലയിൽ പോകുന്നു, അതിൽ എംപ്ലോയീസ് വരുന്നു. അപ്പോ ഇനി അനദർ വേ, ആക്ച്വലി ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ രാജ്യത്ത് എന്ത് ചെയ്യാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയിലെ ഒന്നൊരു പ്രൊഫഷണൽ ഇൻഡസ്ട്രി ആണെന്ന് എന്ത് ചെയ്യണം, എനിക്കും ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളൊരു അറ്റൻഷൻ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു ഓഫർ വെച്ചത്. പിന്നെ ഈ ഓഫർ വെക്കുന്നത് എന്റെ കമ്പനിയുടെ 10th year anniversary ഞാൻ എന്റെ കസ്റ്റമേഴ്സിന്റെ കൂടെ ആഘോഷിക്കുകയാണ്.
1: ഓക്കെ.
2: അപ്പം അത് എന്ത് ചെയ്യുന്നെങ്കിൽ ഇനി എന്റെ കാരണം എനിക്ക് റിപ്പീറ്റഡ് ബിസിനസ് വരുന്ന ബിസിനസ് ഉണ്ട്. അപ്പൊ റിപ്പീറ്റഡ് പുതുതായിട്ട് വരുന്ന ആളുകൾക്കും മിനിമം 1000 riyal 1000 riyal ഞങ്ങളുടെ സർവീസ് വാല്യൂ വരുന്ന സർവീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റാഫിൾ കൂപ്പൺ കിട്ടുകയാണ്.
1: ഈ റാഫിൾ കൂപ്പണിലൂടെയാണ് ഈ തെരഞ്ഞെടുക്കുന്നത്.
2: ഈ 90 days ക്യാമ്പയിൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ മിനിസ്ട്രിയുടെ റെപ്രസെന്റേറ്റിന്റെ മുന്നിൽ
1: സെയിം ഫോർമാറ്റ്.
2: കാര്യം എന്ന് വെച്ചാൽ ഞാൻ മിനിസ്ട്രിയെ എടുത്ത് പറയാം, കാരണം നമ്മൾ ഇറ്റ്സ് എ വെരി പ്രൊഫഷണൽ ഇൻഡസ്ട്രി, സോ വി ആർ ഫോളോയിങ് ഓൾ ദ കംപ്ലയൻസസ്. അപ്പോൾ കാര്യം അതിനൊന്നും കൂടി ഒന്ന് ഒരു ഒരു ഒരു വിസിബിലിറ്റി വരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്
1: ഇങ്ങനെ ഒരു സംഭവം പദ്ധതി വരുന്നത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീ റിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
10: Just feel like you're
11: home. Chennai beats, beats.
12: Tamil head of the hour.
13: In the art of podumakkolanda.

0: ബ്രാൻഡ് സ്റ്റോറീസിൽ ഇന്നത്തെ അതിഥി അഡ്രസ് ഗേറ്റ്വേ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷംസീർ ഹംസ. ഇപ്പോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സംശയമുണ്ടാവും, പലരും പല സ്ഥാപനങ്ങളെയും മറ്റു പല സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും അവരുടെ സി ആറിന്റെയും പി ആറോടെയും ഒക്കെ സർവീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഖത്തറിലുള്ള ആളുകൾക്ക് മാത്രമാണോ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ? അതല്ല, ഇനി പുതുതായിട്ട് ഒരാൾ വന്നിട്ട് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം, അപ്പൊ അയാൾക്കും ആ ഒരു ഇതിലേക്ക് എൻട്രി കിട്ടുമോ?
1: ഉറപ്പായിട്ടും. ബിസിനസ് സെറ്റപ്പ് ആണല്ലോ, അപ്പൊ ഖത്തറിലുള്ള ആളുകൾ മാത്രമല്ലല്ലോ ബിസിനസ് തുടങ്ങാൻ. നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന പുറത്തുള്ള ആളുകൾ വന്ന് ബിസിനസ് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ആര് ഈ ഖത്തറിലുള്ള നല്ല പുറത്തുള്ള ആൾക്കാർ ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ഈ സർവീസ് എടുക്കുന്ന ആർക്കും കിട്ടും. അങ്ങനെ ഖത്തറിൽ വേണം നിർബന്ധമൊന്നുമില്ല. പുതുതായിട്ട് വരുന്ന ആളുകൾക്കും ഓഫ്കോഴ്സ്.
0: ഓക്കെ, അഡ്രസ് ഗേറ്റ്വേ എങ്ങനെയാണ് മറ്റു ജി സി സി രാജ്യങ്ങളിലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ സേവനങ്ങൾ ലഭ്യമാക്കാനും ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു സപ്പോർട്ട്?
1: ആക്ച്വലി അഡ്രസ് ഗേറ്റ്വേക്ക് ഇപ്പോ ഫിസിക്കലി എവിടെയും പ്രസൻസ് ഇല്ല, അതർ ദാൻ ഖത്തർ.
0: ഓക്കെ,
1: പക്ഷെ എല്ലാ ജി സി സി കൺട്രീസിലുള്ള ബി ടു ബി പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ എന്റെ കസ്റ്റമേഴ്സിന് ഞാൻ ആ സേവനം കൊടുക്കുന്നത്. പക്ഷെ എന്റെ ഫ്യൂച്ചർ ഓഫ്കോഴ്സ് കമ്പനി അഡ്രസ് ഗേറ്റ്വേക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്.
0: ഓക്കെ ഓക്കെ, അഡ്രസ് ഗേറ്റ്വേ എന്ന സ്ഥാപനത്തോടൊപ്പം തന്നെ എനിക്ക് എപ്പോഴും ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന പേര് തന്നെയാണ് ഷംസീർ ഹംസ. കാരണം ഞാൻ ഖത്തറിൽ 2017-2018 ഞങ്ങൾ വന്നിവിടെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് IBD എന്ന് പറയുന്ന ഒരു ആശയം ഷംസീർ ഹംസയുടെ ഫോണിൽ സംസാരിച്ച് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ IBD ആശയം ഇനിയും ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനൊന്ന് നമ്മുടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പുതുതായി കേൾക്കുന്ന കേൾവിക്കാരായ ലിസ്നേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തോ?
1: ആക്ച്വലി അപ്പുണ്ണി, പിന്നെ അപ്പുണ്ണി എന്റെ നല്ലൊരു സുഹൃത്താണ്. ഈ IBD എന്ന് പറഞ്ഞ ആശയം, ഈ ആശയം ശരിക്കും വായിച്ചു നോക്കിയാൽ ഒന്നാണ്. അന്ന് IBD എന്താ ചെയ്തത്, നമ്മള്
0: ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി,
1: അല്ല പുറത്തുനിന്ന് ആളുകളെ എങ്ങോട്ട്
0: കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോയി.
1: പുറത്തേക്ക് പോയിട്ട് അവരെ നമ്മൾ ഖത്തറിനെ പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട്
0: ബിസിനസ് ചെയ്യാനുണ്ട്
1: ഒരു പ്രോഗ്രാം നടത്തി, അതാണ് IBD സമ്മിറ്റ്. ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, ആളുകളെ ബിസിനസ് തുടങ്ങാൻ എൻകറേജ് ചെയ്യാന്നുള്ളതാണ്.
0: അതെ,
1: അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ഖത്തറിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള സെമിനാറുകൾ നടത്തിയിട്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ സെമിനാർ നടത്തി 2-3 days. ഓർമ്മയുണ്ട് April 2019, April 28, May 1 ആണ്. അതേ പ്രോസസ് വേറെ രീതിയിലാണ് എന്ത് കാറ് കാണിച്ചിട്ട് എന്ത് പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ എൻകറേജ് ചെയ്യാണ്.
0: രണ്ടും ഒന്ന് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ആവണം, കുറെ ആളുകൾക്ക് ജോലി
1: കിട്ടണം.
0: വളരെ മനോഹരമായ ആശയം.
1: സി ബിസിനസ് എന്ന് പറയുമ്പോ പലരും ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ബിസിനസ്. അതായത് നമ്മൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ പിന്നെ സെല്ലാണെങ്കിൽ, ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ബിസിനസ് എന്ന് പറയാറുണ്ട്. പ്രോബ്ലംസ്, അപ്പൊ പ്രോബ്ലം മീൻസ് അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട, പോസിറ്റീവ് ആയിട്ട്. അപ്പൊ പിന്നെ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ചാലഞ്ചിനെ മീറ്റ് ചെയ്യലാണ് എന്റെ കമ്പനി ചെയ്യുന്നത്. അതിനെ എൻകറേജ് ചെയ്യുക, എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ ആളുകളേക്ക് എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക.
0: എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്രാൻഡ് സ്റ്റോറീസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും, സ്ഥാപന ഉടമകൾ ഉണ്ടാവും. ഞങ്ങൾക്ക് ഈ സമയം പറയാനായിട്ടുള്ളത് അഡ്രസ് ഗേറ്റ്വേ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയത്തെ കുറിച്ചാണ്. ആ ആശയം എന്ന് പറയുന്നത് June 20 മുതൽ September 20 വരെയുള്ള 90 ദിവസങ്ങളിൽ അഡ്രസ് ഗേറ്റ്വേയുടെ 1000 റിയാലോ അതിന് മുകളിലോ ഉള്ള ഒരു സർവീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതിന് പുറമെ ഗവൺമെന്റ് ചാർജുകൾ വരും, ആ സർവീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു റാഫിൽ ഡ്രോയിലേക്ക് എൻട്രി ചെയ്യുന്നു. ആ റാഫിൽ ഡ്രോയിലൂടെ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം. അതാണ് ഈ ആശയം. ഒരു പക്ഷേ ഈ മേഖലയിൽ ഈ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അഡ്രസ് ഗേറ്റ്വേ ആണ്. അതിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ഷംസീർ ഹംസയാണ്. താങ്ക് യു സർ, എല്ലാവിധ ആശംസകളും. നന്ദി, അടിച്ചു പൊളിക്കട്ടെ.
1: താങ്ക് യു അപ്പുണ്ണി ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും, മാത്രമല്ല ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ കൂടെ നിന്നതിനും. സോ ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Sushin Shyam.
4: You are listening to Radio Suno
3: 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: Naseem Healthcare, Naseem Surgical and Medical Center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആകുകയാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
8: അങ്ങനെ വിശേഷങ്ങൾ കേട്ടു വരുന്ന ടൈമില് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം
7: ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്.
8: ഈ ഹോളിഡേ സീസണില് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് നമുക്ക് നൽകാൻ പറ്റും. ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജം ജ്വല്ലറി പർച്ചേസിനൊപ്പം നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് എന്നുള്ളൊരു കാര്യമുണ്ട്. കൂടാതെ നിങ്ങളുടെ പഴയ 22 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, യാതൊരു നഷ്ടവും കൂടാതെ. അപ്പൊ ഏറ്റവും അടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറും ഇന്ന് തന്നെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ.
7: ശരിക്കും പറഞ്ഞാലേ, ഇപ്പൊ മലബാറിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. വെക്കേഷന് പോകുന്ന സമയത്ത് അമ്മക്ക് വള വാങ്ങി
8: കൊണ്ടുപോവുക,
7: അമ്മക്ക് വള വാങ്ങി കൊണ്ടുപോവുക, അല്ലെങ്കിൽ വൈഫ് ഇപ്പൊ വൈഫ് അവിടെ ആണെന്നുണ്ടെങ്കിൽ വൈഫിന് വള, മാല, കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ആഭരണങ്ങൾ, കമ്മലൊക്കെ വാങ്ങിച്ചിട്ട്
8: പോകുന്നത് സന്തോഷമുള്ള കാര്യം.
7: ഇനിയുള്ള ദിവസങ്ങളിൽ മലബാറിലൊക്കെ കാണാൻ പോകുന്ന കാഴ്ച അതാണ്.
8: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എന്നാലും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ടൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ.
7: ഈ ദിവസത്തിന്റെ ഒരു വലിയ പ്രത്യേകത നമുക്കറിയാം, ഖത്തർ ഇന്ന് കളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഖത്തർ ഇന്ന് കാനഡയ്ക്കെതിരെ വെളുപ്പിന് കളത്തിലിറങ്ങുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും വിജയ സാധ്യതകൾ, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
8: വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഇന്ന് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ലോകകപ്പ് വേദിയിൽ ഒരു ടീമിനെയും നമ്മൾ എന്താ പറയാ, ചെറിയ രീതിയിൽ ഒരു ടീമിനെയും കാണാൻ പാടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഈ ലോകകപ്പ് വേദി ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേപ്പ് വർദ്ദയാണെങ്കിലും കൊറോസോവയാണെങ്കിലും അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇന്നലെ കോങ്കോം കൂടെ അത് കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്.
7: മുൻകാല ലോകകപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അധികം ടീമുകളുള്ള ഒരു മാച്ച് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സീസൺ കൂടിയാണ്, ഒരു മത്സരം കൂടിയാണ്. അപ്പൊ അതില് പുതിയതായിട്ട് വന്ന രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് എൻട്രി ഇല്ലാതിരുന്ന രാജ്യങ്ങൾ, ഇവരെല്ലാവരും വന്നിട്ട് എല്ലാവരും വമ്പന്മാരും കൊമ്പന്മാരും ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
8: മാത്രമല്ല, ഒരു താരത്തെ പോലും നമുക്ക് ചെറിയൊരു താരമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. എപ്പോഴാണ് തീ പോലെ ആളിക്കത്തുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ എന്തായാലും ഇന്ന് കാനഡ ഖത്തർ മത്സരം വെളുപ്പിന് 1 മണി സമയത്താണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെയിറ്റിംഗ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം വാൻകൂവറിലേക്കാണ് നമ്മുടെ ടീം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് വലിയൊരു വരവേൽപ്പ് ഖത്തർ ടീമിന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ആവേശത്തോടുകൂടിയാണ് ടീമിനെ അവിടേക്ക് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്.
7: എന്തായാലും ഇന്നത്തെ ദിവസം ഇപ്പൊ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് മത്സരം കാണാനായിട്ടുള്ള ഒരുമിച്ചിരുന്ന് കാണുക, അല്ല മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ എന്തായാലും ഖത്തറിന്, ടീം അന്നാബിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്.
8: വളരെ സ്പെഷ്യൽ ആയിട്ട് ഒപ്പം എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്കെൻഡ് വിഷ് ചെയ്യുന്നു.
7: എല്ലാ വീക്കെൻഡിലും പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.

0: சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
1: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. വേനൽക്കാല അവധി പ്ലാൻ ചെയ്യുന്നവർ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് യാത്രാരേഖകൾ, പാസ്പോർട്ട് കാലാവധി, ഫൈനുകൾ, ലഗേജ് എന്നിവ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. യാത്രാനുമതി ഉണ്ടെന്ന് ഉറപ്പാക്കണം. മുൻകൂർ അനുമതി ആവശ്യമുള്ള വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർ അക്കാര്യം ശ്രദ്ധിക്കണം. യാത്രാ നിരോധനം, ഗതാഗത നിയമ ലംഘനം, കാലാവധി കഴിഞ്ഞുള്ള താമസ ഫൈനുകൾ എന്നിവ ഇല്ലെന്ന് ഉറപ്പാക്കണം. സൂക്വാകിഫിൽ ഇന്ത്യൻ മാമ്പഴമേള ആരംഭിച്ചു. ജൂൺ 27 തീയതി വരെയായിരിക്കും മേള തുടരുക. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. കാനഡയ്ക്കെതിരായ മത്സരത്തിനായി വാൻകൂവറിലെത്തിയ ഖത്തർ ദേശീയ ടീമിന് വൻ വരവേൽപ്പ്. ഖത്തർ കാനഡ മത്സരം ഇന്ന് ദോഹ സമയം പുലർച്ചെ 1 നടക്കുക. ഈ പോർട്ടലായ ഹുക്കുമിയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കി. കൂടുതൽ സേവനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ പതിപ്പ്. സർക്കാർ സേവനങ്ങൾ, ഡേറ്റ, സാങ്കേതിക വിദ്യ, ഡിസൈൻ എന്നിവയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രണ്ടായിരത്തി 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ കരുത്തരായ ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ടിന് ഗംഭീര തുടക്കം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്.
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി. ദിസ് ഈസ് ഹോം ഡെലിവറി ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, I'm Shane Nigam.
3: You are listening to
2: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.
4: ഒരു 90s പോയ പോലെ ഇല്ലേ ഈ ഒരു ട്യൂണ് കേൾക്കുമ്പോ? യെസ്, ഒഫ്കോഴ്സ് നമ്മൾ 90s പോകും. പക്ഷെ അതിന് മുൻപായിട്ട് ചെറുതായിട്ട് ഇതാ നമ്മൾ ഈ ഒരു ടൈമിൽ വീക്കെൻഡിലേക്ക് കടക്കുന്ന സമയത്ത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അപ്പൊ എന്നാ ഉണ്ട് വിശേഷ, സുഖമാണോ? ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ എനർജറ്റിക് ആയിട്ട്, അയ്യോ എനിക്ക് ചെറുതായിട്ടൊരു കിതക്കലുണ്ടല്ലേ, സംഭവത്തല്ല, ഓട്ടിപ്പോയി ഒരു ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു എനർജറ്റിക് ആയിട്ട് വരാമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ സമയം കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതാണ് സംഭവം. എന്തായാലും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടപ്പച്ചിലാണോ രാവിലെ തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത്, അതൊക്കെ പറയൂ. അതിൻ്റെ കൂടുതൽ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്ന് അതും മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.

നല്ല പാട്ടുകളുണ്ട്. അതിപ്പോ തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഹിന്ദി സോങ്സ് ഒക്കെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്ന് നിങ്ങൾക്ക് പറയാം 5000997. ഹലോ, ഗുഡ് മോർണിംഗ് അഷ്ടമി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇർഫാസ് അല്ലല്ലോ, ഇഫ്രാസ്. ഓക്കെ, ഇഫ്രാസ് പുതിയ സോങ് ആണ്. ഓക്കെ, റേഡിയോയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൾ പാടിയിരിക്കുന്ന പാട്ടാണോ അതോ നേരെ തിരിച്ച് മ്യൂസിക് കൊടുത്തിരിക്കുന്നതാണോ ഒന്ന് പറയൂ കേട്ടോ. എന്തായാലും ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. കേട്ട് നോക്കിയതിന് ശേഷം ഐ വിൽ റിപ്ലൈ ബാക്ക് ടു യു. നല്ല നല്ല പാട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാർ ഇവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ ചെയ്തേക്കുന്ന പാട്ടുകളൊക്കെ നമ്മളിവിടെ പ്ലേ ചെയ്യാറുണ്ട്. എന്തായാലും ഞാനത് കേട്ട് നോക്കിയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സമയം, ഈ ഒരു മോർണിംഗ് ടൈമിൽ എന്തൊക്കെ പ്ലാൻസ് ആണോ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് ചെയ്ത് തീർത്തോ. കാരണം വീക്കെൻഡിൽ നമുക്ക് ബോസിൻ്റെ അടുത്ത് നിന്ന് കോൾ വരാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ട കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുരതി ചൗഹാന്റെ ആ ഒരു പാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡോണിൽ നിന്നും സുബസ് ആണ് എനിക്ക് അത് സ്റ്റേഷൻ ഹോം ഡെലിവറി ലക്ഷ്മിയാണ് കൂടെ ഉള്ളത് കേട്ടോ.

വെൽക്കം ബാക്ക് അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു കൺവേർഷനെ കുറിച്ചിട്ടാട്ടോ പറയാനുള്ളത്. കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ഇരുന്ന് ആലോചിച്ച് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുക, ഈ ഒരു ശീലം ഒരുപാട് പേർക്കുണ്ടാവും. അതിപ്പോ കുറേയൊക്കെ നാളിപ്പം ഗൾഫിൽ നിന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറിയേക്കാം. എന്നാൽ പോലും ഒരു തുടക്ക സമയത്തൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്തായാലും ഓരോ വ്യക്തിയും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാരോ ഒക്കെ തന്നെ നമ്മുടെ US ലേക്കൊക്കെ ഇപ്പോൾ മാച്ചസ് കാണാനായിട്ടൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് ഓരോന്നിൻ്റെയും വില ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നോ ഇത്രയും വിലയോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഓരോ വീഡിയോസും അതിൻ്റെ പോസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊരു പാലൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു, ഈ ഒരു ലിറ്റർ പാലിന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 900 രൂപയാണെന്ന് പറഞ്ഞു. അല്ല സോറി, ഒരു ചായക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 900 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ലിറ്റർ പാലിന് 450 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാളുണ്ട്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ നമ്മുടെ ബിണ്ടി അഥവാ വെണ്ടയ്ക്ക, അപ്പം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കവറിലാക്കിയിട്ട്. അപ്പോൾ ഈ കവറിലാക്കിയത് 1 kg എന്തോ വരുന്നുണ്ട്. അപ്പോൾ ആ 1 kg 7500 രൂപ, ഇന്ത്യൻ റുപ്പി 7500 ആണ് കൺവേർട്ട് ചെയ്യുമ്പോൾ. നാട്ടിൽ അതിന് ചിലപ്പോൾ 40 രൂപ അല്ലെങ്കിൽ 50 രൂപ കൂടിപ്പോയി ഒരു 60-70 വരെ ഒക്കെ എത്തുള്ളൂ. പക്ഷേ 7500 രൂപ അദ്ദേഹം ഇങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ, അപ്പോൾ ആളങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് രണ്ടുപേരുടെ, ഇതിലപ്പുറം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഖത്തറിൽ വന്നപ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഖത്തറിന് പുറത്ത് നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പലയിടത്തേക്കും പോകുമ്പോൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാറുണ്ടോ? ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ച് എന്തെങ്കിലും ഐറ്റം ഉണ്ടോ തുടക്ക കാലത്തൊക്കെ വന്നപ്പോൾ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. 5000997 നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയാം, ഇല്ലെങ്കിൽ വിളിച്ചു പറയാം 444-4997. കാരണം ആ ഒരു കൺവേർഷൻ എല്ലാവർക്കും സംഭവിക്കാറുള്ളതാണ്. ഞാൻ എൻ്റെ കഥയും പറയാട്ടോ, പക്ഷെ നിങ്ങളുടെ കഥ ഇപ്പോൾ പറയണം. വിളിച്ചു പറയാൻ നോക്കുക മാക്സിമം 444-4997. അങ്ങനെ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ നിങ്ങളുടെ കഥ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും തരുന്നതായിരിക്കും. വേഗം വിളിക്കുക 444-4997. ഒരാളിനോടൊരു പാട്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.

ഇത് അൽജോ മാത്യു ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോങ് അൽജോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നേരെ പോവാണ് ഈ ഒരു സോങ്ങിൽ, കന മൂവിയിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ വിളിക്കാൻ മറക്കണ്ട, 444-4497 വിളിച്ചോളൂ. നിങ്ങളുടെ കൺവേർട്ട് ചെയ്ത് അവസാനം വേണ്ടാന്ന് വെച്ച എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാറുള്ള ഒരാളാണെങ്കിലോ മെസ്സേജ് അയച്ചോളൂ. ഇപ്പം തന്നെ മെസ്സേജ് അയക്കാം. 5000-9179 വിളിക്കാം. 444-9179.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
5: അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി
4: നിങ്ങൾ കേട്ടു.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10:36. ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് ചോദിച്ച ചോദ്യത്തിന് വേണ്ടി ആൻസേഴ്സ് നൽകാനായി, അതായത് വലിയ ചോദ്യമൊന്നുമല്ല, അവരുടെ എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പുതിയതായിട്ട് എത്തുമ്പോഴും എത്രയൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നമ്മൾ കൺവേർട്ട് ചെയ്ത് പോകും ഓട്ടോമാറ്റിക്കലി. എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ അത് നാട്ടിൽ എത്രയാണ് എന്ന് നോക്കാനായിട്ട് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കും. എനിക്ക് നേരെ തിരിച്ചാണ്, എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴേക്കും കൺവേർഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇൻഡു ആ സമയത്ത് എത്രയായിരുന്നു, 19 റിയാലോ, 19 അല്ലെന്ന് തോന്നുന്നു, അതിലും കുറവായിരുന്നു തോന്നുന്നു റിയാലിന് നാട്ടിലെ രൂപ എന്ന് പറയുന്നത്, 19 or 18 എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് കൺവേർട്ട് ചെയ്യും, സോറി 10 ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ 26 എത്തുന്നുണ്ടല്ലോ. ഞാൻ ഖത്തറിലെത്തുമ്പോൾ 1 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 10 രൂപയായിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ഞാൻ, ഓക്കെ 1 റിയാൽ 10 രൂപ, അപ്പോൾ 10 റിയാലൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ ഇതിപ്പോൾ 100 രൂപയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ടോട്ടലി അത് മാറി, നാട്ടിൽ എത്തുമ്പോഴാണ് എൻ്റെ പ്രശ്നം. നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് കൺവേർട്ട് ചെയ്യും, എത്ര റിയാലായെന്ന് നോക്കും, അതാണ് കോമഡി. എനിവേ, ഇവിടുത്തെ അങ്ങനെ കൺവേർട്ട് ചെയ്ത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ആരാണ് അടുത്തതായിട്ട് നമ്മളോട് ആ കഥ പറയാനായിട്ട് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
2: ഞാൻ ഗീതു ആണ്.
1: ഗീതു, നാട്ടിലെവിടെയാണ് ഗീതു?
2: നാട്ടിൽ കൊല്ലം.
1: സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്ന് കൺവേർഷൻ ചെയ്യാറുണ്ടോ?
2: എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് 2017 ആണ് ഞാൻ ഇവിടെ ഖത്തറിൽ ഫസ്റ്റ് വരുന്നത്. അപ്പം ഫസ്റ്റ് ഡേ ഞാൻ ആദ്യമായി ലുലുവിൽ കയറിയപ്പം കറിവേപ്പില, ഇപ്പോഴും ഞാൻ ചിരിച്ചോണ്ട് ഓർക്കുന്ന ഒരു സംഭവമാണ്, കറിവേപ്പിലേക്ക് 1.something riyal. അപ്പൊ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ കൺവേർട്ട് ചെയ്തു. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എന്റെ മുറ്റത്ത് നിൽക്കുന്ന കറിവേപ്പിലേക്ക് 3 രൂപയോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വെച്ചു. പക്ഷേ അതിനുശേഷം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആദ്യമായി എനിക്ക് തോന്നിയത് ഉള്ളി കറിവേപ്പിലാണ്. ഇപ്പോഴും ഞാൻ ആ കറിവേപ്പില ലുലുവിൽ കാണുമ്പോ എനിക്ക് ചിരി വരും. അത്
1: എത്രയൊക്കെ അമ്മ കറിവേപ്പില പറിച്ചിട്ട് വരുമ്പോഴും അടിപൊളി,
2: അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ അങ്ങനെ. പിന്നെ നമ്മള് ഇതായിട്ട് നമ്മൾ ഇഴുകിച്ചേരുമല്ലോ.
1: അതെ അതെ, യൂസ്ഡ് ആവുമ്പോ പിന്നെ കുഴപ്പമുണ്ടാവില്ല.
2: അതെ അതെ, കറിവേപ്പില എന്ന് പറയുമ്പോ നമ്മള് നാട്ടിൽ ഒരിക്കലും പൈസ കൊടുത്ത് മേടിക്കാത്ത സാധനമാണ്, തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നല്ലേ.
1: അതെ അതെ,
2: അങ്ങനെ പെട്ടെന്ന് തോന്നി. അത് ഇപ്പോഴും അങ്ങനെ പെട്ടെന്ന് കറിവേപ്പിലെ കാണുമ്പോ എനിക്ക് ആ സംഭവമാണ് ഓർമ്മ വരിക.
1: നാട്ടിലേക്ക് എപ്പോഴാണ്?
2: ഞാൻ നെക്സ്റ്റ് മന്ത്.
1: നാട്ടിൽ ചെല്ലുമ്പോ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഈ കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും കൊണ്ടുവരാറുണ്ടോ?
2: അതെ അതെ, കൊണ്ടുവരാറുണ്ട്. ഫ്രീസറിൽ സൂക്ഷിച്ച് ഒരുപാട് നാളെ യൂസ് ചെയ്യാറുണ്ട്.
1: ഓക്കെ, കറിവേപ്പില പോലെ പിന്നെ എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടുവരാറ്? അങ്ങനെ
2: ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്ന മുളക്, കൊല്ലംകാർ ഇച്ചിരി കൂടുതൽ മുളക് വേണല്ലോ.
1: അതെ,
2: മുളക്, മല്ലിപ്പൊടി, സ്പൈസസ് ഒക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. വെളിച്ചെണ്ണ നല്ലത് കിട്ടുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരും.
1: ബാക്കി എല്ലാം ഇവിടെ കിട്ടുമല്ലോ. അതാണ്,
2: എല്ലാം ഇവിടെ കിട്ടുമല്ലോ. ഇപ്പം വേറെ കമ്പനികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇങ്ങനെ മുളക് പൊടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
1: അതെ അതെ അതെ
2: അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഗീതു വിളിച്ചതില്. എവിടെയാണ് ഇപ്പോ, വീട്ടിലാണോ പുറത്താണോ?
2: ഞാൻ കാറിലാണ്. പുറത്തോട്ട് പോകാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ കേട്ടത് ഞാൻ വിളിച്ചത്.
1: ഓക്കെ ഗീതു, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.
2: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അങ്ങനെ നമ്മുടെ ഗീതുവിന്റെ കഥ നമ്മൾ കേട്ടു. അപ്പോഴേക്കും അതുൽ കൃഷ്ണ മെസ്സേജിച്ചിരിക്കുകയാണ്, 1 റിയാലിന് 10 rupees. ഓ, 2006 to 2008 അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ അതെ, അതിനിടയിലാണ് ഞാൻ ഖത്തറിലെത്തുന്നത്. അതിനോടൊപ്പം അനസിന്റെ മെസ്സേജ് ഉണ്ടല്ലോ, ഞാൻ വന്ന ടൈമിൽ അങ്ങനെയായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി കൺവേർട്ട് ചെയ്യാൻ നിന്നാ മനസ്സ് തുറന്ന ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ നാട്ടിൽ 10 രൂപ ചെലവാക്കുന്ന മനോഭാവത്തിലാണ് ഞാൻ 10 റിയാല് ചെലവാക്കുന്നത്. അത് ശരിയാണ് കേട്ടോ, നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്ന ഒന്നും നടക്കൂല. പിന്നെ വേറെ പ്രശ്നമുണ്ട്, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ചില സമയത്ത് 7000 അതുപോലെ ഇന്ന സാധനത്തിനൊരു 3000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രശ്നം നമുക്ക് തോന്നും. ഓ, ഇതിന് അവിടെ ചേർന്നെങ്കിൽ ഒരു ഏകദേശം 80 റിയാൽ അല്ലെങ്കിൽ 50 റിയാൽ അല്ലേ ആവുള്ളൂ എന്നൊക്കെ. പക്ഷെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പൊ ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും എവിടെ വരുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാം, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കഥകൾ കേൾക്കാം. എന്തായാലും നിങ്ങൾക്കും അതുപോലെ ഒരു കഥ പറയാനുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ 444-9174 ലേക്ക് കേട്ടോ. ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള കഥകൾ 444-9174.

0: യുഎസിലെ കളി കാണാനായിട്ട് എത്തിയ ആൾക്കാരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിലെ 1 കിലോ ഭിണ്ടിക്ക്, അതായത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ 40 രൂപയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 7200 രൂപ, നേരെ തിരിച്ചൊരു ചായക്ക് യുഎസിൽ 900 രൂപ കൊടുക്കേണ്ടടുത്ത് നാട്ടില് പാലിന്, അതായത് 1 ലിറ്റർ പാലിന് 420 രൂപയെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൺവേർട്ട് ചെയ്യുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ കൺവേർട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കാണ് കുറച്ച് മുൻപ് നമ്മുടെ കൂടെ ഗീതു വന്നിട്ട് പറഞ്ഞത്, ഇവിടെ എത്തിയ സമയത്ത് കറിവേപ്പിലയുടെ പൈസ വരെ കൺവേർട്ട് ചെയ്തിട്ട് എനിക്കൊന്നും വേണ്ട, എൻ്റെ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്ന കറിവേപ്പിലയ്ക്ക് അന്ന് അത്ര വിലയുണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും വന്നത് 2008 കൊല്ലങ്ങൾ ഒരുപാട് പോയി, ഇനിയൊരു തിരിച്ചുപോക്ക് വേണം. നേരത്തെ വിളിച്ച ചേച്ചി പറഞ്ഞ പോലെ കറിവേപ്പിലയൊക്കെ ഒടിച്ച് മഴയും കണ്ട് നാട്ടിൽ കൂടണം. രാജേഷിനെ ഞാനങ്ങ് നാട്ടിലെത്തിച്ചു എന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഹായ് കുയി എന്ന് പറഞ്ഞിട്ട് തത്തയുടെ മെസ്സേജ് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 രൂപ പോലും ഈ പറഞ്ഞ പോലെ 10 റിയാൽ പോലും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രശ്നം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെത്തിയതിനു ശേഷമുള്ള കൺവേർഷനാണ് എൻ്റെ പ്രശ്നം. മേ ബി ചിലപ്പോൾ നിങ്ങളെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വളർന്നത് കൊണ്ട് ആയിരിക്കാം. അപ്പോൾ ഈ നാട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ, എനിക്ക് ഈ ചില സ്ഥലത്ത് ഡ്രസ്സ് എടുക്കാൻ കയറുമ്പോൾ അവിടെയൊക്കെ 5000 അല്ലെങ്കിൽ 6000 എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ പറയുന്നതിൻ്റെ ഒരു എഫക്റ്റ് കാരണമാണോ എന്നറിയില്ല, എനിക്കത് അങ്ങോട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. അപ്പം ഞാൻ വിചാരിക്കും ദൈവം ഇത്രയും കൊടുക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങും. പക്ഷെ പിന്നെ ആലോചിക്കുമ്പം ശരിയാണ്, ഏകദേശമൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലിവിടെയൊക്കെ ഒരേ റേറ്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടിയൊക്കെ വേറെ കൈൻഡ് ഓഫ് ഡ്രസ്സസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ വേറെ ആയിരിക്കും. പലയിടത്തും പല രീതിയിലാണ്. ട്രഡീഷണൽ ഡ്രസ്സസ് മാത്രമേ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ, അതായത് കുറേ നാൾ മുൻപിട്ടോ, ഇപ്പോഴൊന്നുമല്ല, ഞാൻ നാട്ടിൽ നിന്ന് ഒറ്റ തവണ KFC കഴിച്ചിട്ടുള്ളൂ, ഒരൊറ്റ തവണ. ആ ഒരൊറ്റ തവണ കഴിച്ചതോടുകൂടി ഞാൻ നിർത്തിയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ നമുക്ക് എന്തൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, KFC പോകുന്നു, നമ്മൾ ഓർഡർ ചെയ്യാൻ നേരത്ത് നമുക്കതിൻ്റെ കൂടെ തന്നെ കെച്ചപ്പ് തരുന്നു, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് തരുന്നു, ഈവൻ ബണ്ണ് സാധനങ്ങൾ എല്ലാം അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എനിക്കതൊന്നും അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു ഫാക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ, നമുക്ക് ആ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം, മറ്റേന് എക്സ്ട്രാ പൈസ കൊടുക്കണം, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വരുമ്പോഴത്തേക്കും ഞാനിരുന്ന് അവിടെ ഇരുന്നിട്ട് കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കൂട്ടി നോക്കിട്ടോ, ഇത് ഇത്ര രൂപ, ഇത് ഇത്ര രൂപ, ബണ്ണിന് ഇത്ര രൂപ, കെച്ചപ്പിന് ഇത്ര രൂപ, എന്നിട്ട് അതെല്ലാം കൂടി ഞാൻ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഖത്തർ റിയാലിലേക്ക് നോക്കുമ്പോൾ എന്താണ് സെയിം പൈസയാണ്. അങ്ങനെയൊക്കെ ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകളുണ്ടാവും. നേരെ തിരിച്ചും മറിച്ചും ഒക്കെ തന്നെ ഓരോരോ കഥകൾ, ഓരോ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും.
1: ആഹാ,
0: അടിപൊളി പേരാണല്ലോ ബേസിൽ ജോസഫിനെ, പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അപ്പൊ ബേസിലെ പറയൂ, നാട്ടിൽ എവിടെയാണ്? അപ്പൊ ബേസിൽ ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷം ആണെങ്കിലും ഒക്കെ തന്നെ ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള കഥകളുണ്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ട് വേണ്ടെന്ന് വെച്ച സാധനങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഓക്കെ ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വിളിച്ചതാണ് നമ്മുടെ സ്വന്തം ബേസിൽ. ഇതുപോലെ ഒരുപാട് പേരുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടാവും ഒരുപാട് കഥകൾ. എന്തായാലും അങ്ങനെ നല്ല കഥകൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ. 444-4917 വിളിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും തൽക്കാലം ഒരു പാട്ടിലേക്ക് പോന്നു. പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഡോൺ ബോസ്കോയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. സോ ടിൽ ദെൻ കേട്ടുകൊണ്ടേയിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ് കൂടെയുള്ളത്, ഹോം ഡെലിവറിയിൽ.

This is home delivery only on Radio Sunoh 91.7.

0: നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് അല്ലെ കേട്ട് കഴിഞ്ഞത്. നല്ല രസമാണ് ഈ പാട്ട് ഇങ്ങനെ കേട്ട് പോകാൻ. മൈ ബോസിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുന്ന സമയത്ത് കൺവേർട്ടിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പൈസ കൺവേർട്ട് ചെയ്ത് നോക്കാനായിട്ട് തുടക്കത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലമായിരിക്കാം ചിലപ്പോൾ ഗൾഫിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം. പിന്നെ അത് അങ്ങ് ഒരു എന്താ പറയുക, അങ്ങ് ശീലമായേക്കാം എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഇപ്പോഴേ കൺവേർഷൻ നടക്കുള്ളൂ. നമ്മളിപ്പോൾ പുതുതായിട്ട് വരുന്നവരുടെ അടുത്തൊക്കെ പറയൂലേ, കൺവേർട്ട് ചെയ്തോ കൺവേർട്ട് ചെയ്തോ, ആദ്യമൊക്കെ ഇത് കാണുള്ളൂ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങ് ശീലമായിപ്പോവും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും കൺവേർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവാം. ഒരുപാട് ആഗ്രഹങ്ങൾ വേണ്ട, അത്രയും കൂടി രൂപ നാട്ടിലേക്ക് അയക്കാമല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവാം ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ വന്ന സമയത്ത് ഖത്തറിൽ ഒരു റിയാലിന് നാട്ടിലെ 10 രൂപയാണെങ്കിൽ ഇപ്പോൾ 25-26 ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും അധികം പൈസ നാട്ടിലേക്ക് അയക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഒരുപാട് പേർക്കുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനിടയിൽ അങ്ങനെ ഒരു കാര്യം, ഒരു കൺവേർഷൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ അടുത്തൊരാൾ ജോയിൻ ചെയ്യുന്നത്.
1: ഹലോ, ഞാൻ ഡോൺ ബോസ്കോ ആണ്.
0: ആ ഡോൺ ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? ഓഹ്, പിന്നെ അടിപൊളിയായിട്ട് പോണു.
1: ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും എന്താ പറയണ്ട, സാലറി കിട്ടുന്ന ഡേറ്റ് ആകുമ്പോ അവിടെ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പറയും, ആ ഇവിടെ ഇത്ര കിട്ടിയിട്ടുണ്ടല്ലോ ഈ മാസത്തേക്ക് ഇത്രയൊക്കെ ആക്കി. അവസാനം ഒരു 10-15 ആകുമ്പോ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒന്നും നടക്കില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അവള് പറഞ്ഞു തുടങ്ങി, മനുഷ്യ സാലറി വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് വാങ്ങി, അവിടെ കൺവേർഷനും അത് ഇതൊന്നും നോക്കണ്ട, ആവശ്യങ്ങൾ വരും പോകും, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ മാസം ചേർത്ത് ഒരു ഷർട്ട് വാങ്ങിച്ചു, അതും ഇങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ച് മുറുക്കി പിടിച്ച് ഒരു 125 റിയാലിന്റെ വാങ്ങിച്ചു. കോട്ടയം കഴിച്ചു, എത്രയായി? 125 എന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾ ഇവിടെ നാട്ടിൽ നിന്നാൽ ഈ കൺവേർട്ട് ചെയ്യുന്ന പൈസക്ക് ഈ ഷർട്ട് വാങ്ങിട്ടെ, അപ്പൊ ഇച്ചിരി കൂടെ വില കൂടിയത് വാങ്ങിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം.
0: അപ്പോ
1: ഈ കൺവേർഷൻ തുടക്കം മുതലുണ്ട്. ഗൾഫിൽ എന്നാണോ ജീവിതം തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ ഈ കൺവേർഷൻ നടത്തി
0: പക്ഷെ കോമഡി ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പോയിട്ട് കൺവേർട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും, അതായത് നമ്മൾ നാട്ടിൽ ചെന്ന് വാങ്ങുമ്പോ കേട്ടോ, ഇതേ പൈസ തന്നെ അവിടെ കൊടുത്താലും കിട്ടുമല്ലോ എന്ന് അപ്പൊ നമുക്ക് തോന്നും.
1: അന്നേരം തോന്നും, അത് ഭയങ്കര ഒരു എന്താ പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഐറോണിയാണ്. അവിടെ ചെന്നിട്ട് നമ്മള് ബല്ലൂരുലാണെങ്കിലും എവിടെ ആണെങ്കിലും ചെന്ന് വാങ്ങിക്കുമ്പോ ചേടാ ഇതേ സാധനം അവിടെ കിട്ടത്തില്ല, പിന്നെ എന്തിനാ
0: അടിപൊളി. അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും വൈഫിനോടും എന്റെ അന്വേഷണം പറയാം. വൈഫ് പറഞ്ഞത് കറക്റ്റ് ആണ്, എത്രയൊക്കെ പൈസ ഈ പറഞ്ഞ പോലെ വരും പോവും, ചേട്ടന് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചതിന് ശേഷം മതി കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ ശരി, ബൈ ബൈ ബൈ. ഇങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ അവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ, എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ടൈറ്റ് ആയി എന്നൊക്കെ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ അത് ചെയ്തിരിക്കണം. വെറുതെ പിന്നത്തേക്ക് വെച്ചിട്ട് പിന്നെ അവസാനം അയ്യോ ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നപ്പോൾ എന്ന് വിചാരിക്കാൻ പാടില്ല എന്ന്. സോ ഐ ഓൾസോ തിങ്ക് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് നമ്മുടെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ടോ നമുക്ക് അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് ലൈക്ക് റെഡി ആയിട്ട് പോകാൻ പറ്റുമോ, അത് മതി, നമുക്ക് അതിലൂടെ സന്തോഷം കിട്ടിയാൽ മതി അല്ലേ. ഒരുപാട് പൈസ ഉണ്ടായിട്ട് സന്തോഷമില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഒട്ടും പൈസ ഇല്ലെങ്കിലും വലിയ സന്തോഷം ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സൈഡിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് എ ഹാപ്പി ലൈഫ്. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും കൂടി കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് സമയവും കണ്ടെത്താനായിട്ട് മറക്കരുത് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്നുള്ള ഈ ഒരു പാട്ട് ഡോൺ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അടിപൊളി ചേച്ചി.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: Hi, Nan Muthumani. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.
6: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
7: എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. ഈ ഒരു ടൈമിൽ ഹോം ഡെലിവറിയിൽ ഞാൻ കുറച്ച് മെൻസ് മേക്കപ്പിലേക്കാണ് പോകുന്നത്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മേക്കപ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആണുങ്ങൾക്ക് എന്തിനാണ് മേക്കപ്പ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സൗന്ദര്യമുണ്ടല്ലോ, എൻ്റെ ഈ സ്കിൻ, എൻ്റെ ഈ ഫേസ്, എൻ്റെ ഈ ബ്യൂട്ടി. സത്യത്തിലുണ്ടല്ലോ, മെൻസിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ കറക്റ്റ് രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മെൻസ് മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് വേണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെൻസ് മേക്കപ്പിലൂടെ എന്താണ് പുറമേ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വെഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ഒക്കെ പോട്ടെ, നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഡേ ആണ്. നിങ്ങളവിടെ പോയി പ്രസൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ആ ഒരു കോട്ടും സ്യൂട്ടും, യുനോ, ഈവൻ ദ ഷൂസ്, ദ ബെൽറ്റ്, ടൈ, ഇതെല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ കൂടെ ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും മുഖത്തിനൊരു ഡൾനെസ് ഉണ്ട്, അതല്ലെങ്കിൽ തലേ ദിവസം ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, യു ഹാവ് ടു പ്രസൻറ്റ്, യു ഹാവ് ടു കണ്ടക്ട് എ മീറ്റിംഗ്, അല്ലെങ്കിൽ അത്രയും വലിയൊരു ആൾക്കാരുടെ അടുത്ത് പോകുന്നൊരു സംഭവമാണ്.

അത്രയും വലിയൊരു സ്റ്റേജിൽ കയറേണ്ട ഒരു പരിപാടിയോ അല്ലെങ്കിൽ അത്രയും പേരെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനോ ആരെങ്കിലും വലിയൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ തന്നെ ഭയങ്കര പ്രസന്റബിൾ ആയിട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെ ഇൻവിസിബിൾ ആയിട്ട് എന്നാൽ നല്ല പോലെ ഒരു ഒരു ഗ്രൂം ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരുവാണ്. സോ അങ്ങനെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള മേക്കപ്പ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു. അപ്പം റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ മേക്കപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യാനായിട്ട്. കുറച്ചൊരു ഒരു സൺലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത്രയും നല്ലതൊരു ജനലിൻ്റെ സൈഡിലൊക്കെ നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലായിരിക്കും നിങ്ങൾ ഈ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു എന്ന് ഫീൽ ചെയ്യാം. പിന്നെ രാവിലെ നല്ല പോലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് തന്നെ നല്ല വൃത്തിയായിട്ട് മുഖം കഴുകാൻ എപ്പോഴും, അതിപ്പം മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒക്കെ തന്നെ ശരിയായി നമ്മൾ ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ആൺകുട്ടികൾ. പെൺകുട്ടികൾ എന്തായാലും ഫേസ് വാഷൊക്കെ ചെയ്ത് പിന്നെ മോയിസ്ചറൈസർ ഇട്ട് സിറം ഇട്ട് അങ്ങ് ഇതിട്ട് ഇതിട്ട് അങ്ങനെ കുറേ സമയം എടുക്കും. പക്ഷേ മെൻ അറ്റ്ലീസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു മോയിസ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറഞ്ഞപ്പോഴാട്ടോ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, അഷ്ടമി ഇപ്പോൾ പറഞ്ഞില്ലേ സൺസ്ക്രീനെ കുറിച്ചിട്ട്, സൺക്രീമാണോ സൺസ്ക്രീമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അല്ല സൺസ്ക്രീൻ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ പറയാം, സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് എന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് ഏതാണോ ടിൻറ്റഡ് ഉണ്ട്, നോർമലായിട്ടുള്ളതുണ്ട്, വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് വാങ്ങുന്നത് അത്രയും നല്ലതാണ്. അതാവുമ്പോൾ മുഖം ഒരുമാതിരി വൈറ്റിഷ് ആയിട്ടിരിക്കില്ല. സോ അങ്ങനെയുള്ളത് നോക്കി നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത് മാക്സിമം പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ട് തന്നെ വാങ്ങിച്ചാൽ അത്രയും നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ എന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഏതെങ്കിലും എടുത്ത് വാരി കോരി ഇടരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ രാവിലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ പറഞ്ഞ സൺസ്ക്രീനോ അല്ലെങ്കിൽ ഈവൻ മോയിസ്ചറൈസറോ ഒക്കെ തന്നെ ഇടുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ മുഖം വാഷ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കുറച്ച് ഐസ്. ആ ഐസ് എടുത്ത് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം മസാജ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മുഖത്തൊരു പഫിനെസ് ഒക്കെ പോകും. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ഗ്രീൻ ടീ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടീ ബാഗ് കളയാതെ ഫ്രിഡ്ജിൽ വയ്ക്കുക, അതായത് ഫ്രീസറിൽ വയ്ക്കുക. അതൊന്ന് തണുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മുഖത്ത് ഐസൊക്കെ ചെയ്തതിന് ശേഷം കണ്ണിന് കുറച്ചൊരു ഒരു റിലാക്സേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ആ ഒരു ടീ ബാഗ് കുറച്ച് നേരം ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ വയ്ക്കാം. അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അഗെയിൻ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് സ്പ്രേ നമ്മുടെ മിസ്റ്റ് പോലുള്ളത് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ മോയിസ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രൈമറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രൈമർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഈ പോഴ്സ് ഉണ്ടല്ലോ, ഈ പോഴ്സിനെയൊക്കെ അടയ്ക്കാനാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. സോ അത് യൂസ് ചെയ്താൽ അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതേ ഞാനൊരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം. അയ്യോ പാട്ട് കഴിയുമ്പോഴത്തേക്കും പ്രയർ എത്തുമല്ലോ, അന്നൊരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ പറഞ്ഞാലോ. അപ്പോൾ ഈ പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫൗണ്ടേഷനൊന്നും വാങ്ങരുത്. ഓക്കെ, കയ്യിലൊരു കളർ കറക്ടറും ഒരു ചെറിയ കൺസീലറും മാത്രം മതി. പക്ഷേ ഈ കൺസീലർ എങ്ങനത്തെ കൺസീലർ ആയിരിക്കണം? അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിൻ്റെ താഴെ മാത്രം വെളുത്ത് ഇരിക്കുമോ? അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും അതിൻ്റെ കൂടെ നിങ്ങളുടെ ഐബ്രോസ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഐബ്രോ ജെല്ലും മാത്രം മതി. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു ലിപ് ബാം, ഒരു ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലും ടിൻറ്റൊന്നും ഇല്ലാത്ത ലിപ് ബാമും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. അങ്ങനത്തെ മേക്കപ്പിൻ്റെ എന്തൊക്കെ ഐറ്റംസ് കയ്യിൽ വേണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ കീപ് ലിസ്ണിങ് ഇതൊക്കെ തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുക്കിലെ പാട്ടൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് നല്ല ലുക്കാവാനുള്ള ഒരു ഐഡിയ ആയിട്ട്

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
7: in association with
8: Doha Bank.
7: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്കിനുള്ള സമയം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: You

0: Let's play football.
1: Football Mania.
2: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മുഹമ്മദ് അബു നദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബൂനദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20 വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബൂനദ.
0: Let's play football.
1: Football Mania.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹായ്, ഞാൻ ജലജയാണ്.
3: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
2: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

സംസാരിച്ചുകൊണ്ടിരുന്നത് മെൻസ് മേക്കപ്പിനെ കുറിച്ചിട്ടാണ്. വെൽക്കം ബാക്ക്, ഇത് അശ്ലമിയാണ് കൂടെയുള്ളത്. അഫ്കോഴ്സ് ഹോം ഡെലിവറിയിൽ നമ്മളിപ്പോ കുറച്ചധികം ഈ പറഞ്ഞ പോലെ മെൻസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരു പ്രോപ്പർ മേക്കപ്പ് ആ ഒരു സംഭവമല്ല, നേരെ തിരിച്ച് ഒരു ഗ്രൂമിങ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ വരുന്നു, വലിയൊരു മീറ്റിംഗ് വരുന്നു, വലിയൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ യു ഷുഡ് ലുക്ക് ലിറ്റിൽ ബിറ്റ് ലൈക്ക് യു നോ പ്രസൻറ്റബിൾ. കുറച്ചും കൂടി ഒരു ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു ഫീൽ കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ല രീതിയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഐ മുഖത്ത് ഫേസ് വാഷ് ചെയ്തിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മുഖം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം, അതിനുശേഷം ഒരു പ്രൈമർ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈമർ എപ്പോഴും നല്ലതാണ് ബിക്കോസ് പോഴ്സ് ഒക്കെ ഒന്ന് അടയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലത്, അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങളൊരു കൺസീലർ പോയി വാങ്ങുന്ന സമയത്ത് കൺസീലർ എപ്പോഴും ലൈറ്റർ ആയിട്ടുള്ള കളറായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെക്കാട്ടി ലൈറ്റർ ആയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇട്ട പോലെയും അതുപോലെ ഗ്രേ ആയിട്ടും ഇരിക്കും. അതാണ് ഒരു ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം, മെൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ, അതായത് എനിക്ക് ജസ്റ്റ് കൺസീലർ മാത്രം യൂസ് ചെയ്താൽ മതി, അപ്പോൾ അതിന് പറ്റിയ ഒരു കൺസീലർ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള വലിയ ഡാർക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ വലിയ വലിയ ഒരു ഉറക്കമൊന്നും കിട്ടാണ്ടിരിക്കുന്ന ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്കൊന്ന് മാറ്റാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും കൊണ്ടുവരും. പിന്നെ അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ഈ ജെല്ല് പോലെ തന്നെ ഇരിക്കുന്ന, അതായത് പ്രത്യേകിച്ച് കളറോ ഒന്നും തന്നെ ഉണ്ടാവില്ല, അങ്ങനത്തെ മസ്കാര അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് നമ്മളുടെ കണ്ണിൻ്റെ പീലിയിൽ ഇങ്ങനെ ഇതാക്കി കഴിച്ചാൽ നമ്മുടെ കണ്ണ് തുറന്ന പോലെ കുറച്ചും കൂടി ഇങ്ങനെ ആ കൺപീലിയൊക്കെ കുറച്ചും കൂടി ഒന്ന് മേലേക്കായിട്ട് കണ്ണൊന്ന് ഓപ്പണപ്പ് ആയ ഒരു ഫീൽ കൊണ്ടുവരാനും അതിന് സംഭവത്തിന് പറ്റും. പിന്നെ ഒരു കാര്യം, ഇതേപോലെ ഞാൻ പറഞ്ഞത് ഐബ്രോയ്ക്ക് ഒരു ജെല്ല്, അതായത് ട്രാൻസ്പെറൻറ്റ് ജെല്ല് കിട്ടും, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോയ് നല്ല സെറ്റായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഐബ്രോ ഒന്ന് ശ്രദ്ധിക്കണം, ആൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ ഒരു പരിധിവരെയൊക്കെ നല്ല പോലെ നമുക്കത് ഗ്രൂംഡ് ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഒരു കാര്യം, ഞാൻ എപ്പോഴും കാണാറുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഷൂട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ആൺകുട്ടികളവിടെ ആണെങ്കിലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞൊരു മസ്കാര, അതായത് പെൺകുട്ടികൾ വാങ്ങുന്ന അതേ മസ്കാര മതി, കുഴപ്പമില്ല, പക്ഷേ കുറച്ചേ എടുക്കാവൂ. എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബിയേർഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ബിയേർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനൊരു എവിടെയെങ്കിലൊക്കെ ഒരു ഫില്ലാവാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യൂലേ, ആ അവിടെ ആ മസ്കാര ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഫില്ലായിട്ടിരിക്കുന്ന പോലെ തോന്നും നമ്മുടെ താടി. അപ്പോൾ അതും ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നല്ല ചൂട് സമയമൊക്കെയാണ്, അല്ലെങ്കിലും നമ്മളെപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വരണ്ടിരിക്കുന്ന ചുണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടിൻറ്റോ ഒന്നും ഇല്ലാത്ത നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിപ് ബാം കിട്ടും, അതല്ലെങ്കിൽ നാച്ചുറൽ നിങ്ങളുടെ ലിപ്പിൻ്റെ കളർ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ലിപ് ബാമുകൾ ടിൻറ്റഡും കിട്ടും. അതിൽ ഏതാണെങ്കിലും ഒന്ന് യൂസ് ചെയ്തേക്കുക. ഇനി അതൊന്നുമല്ല, നേരെ തിരിച്ച് തലേ ദിവസമൊക്കെ കുറച്ചധികം കാര്യങ്ങൾ മുഖത്ത് എന്തെങ്കിലുമൊക്കെ മാസ്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുഖത്തിടാനുള്ള കുറച്ചധികം മാസ്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിപ്പം ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മാസ്കുകൾ എൻ്റെ അടുത്തുണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. പക്ഷേ ഒരു പാട്ട് പാടാനായിട്ട് ദാ സുജാത ചേച്ചി റെഡി ആയിട്ട് നിൽക്കുകയാണ്, സ്നേഹിതനിൽ നിന്നും ബ്യൂട്ടിഫുൾ സോങ്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. അശ്രമി ആണ് കൂടെ ഉള്ളത്. നമ്മൾ കുറച്ച് മെൻസ് മേക്കപ്പിലൂടെ പോയി പോയി പോയി പോയി അങ്ങനെ നേരെ തിരിച്ച് ഇനി കുറച്ച് സ്കിൻ കെയറിലേക്ക് വരേണ്ട സമയമായിരിക്കുന്നു. വെൽക്കം ബാക്ക്. അങ്ങനെ ഈ ഒരു സമയത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ അടിപൊളിയായിട്ട് മുഖത്ത് ചെറുതായിട്ടൊക്കെ ഒരു ഹൈഡ്രേഷൻ കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ ഓറഞ്ച് നീരും, ഓക്കെ, ഇത് രണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി മുഖത്ത് പുരട്ടി ഒരു 15 മിനിറ്റ്സിന് ശേഷം കഴുകി കളയാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അതായത് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് കുറച്ച് കുറച്ച് പീസസ് പീസസ് ആക്കി നമ്മുടെ മുഖത്ത് ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയുള്ളത് വീണ്ടും തേച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ലൈക്ക് ഫേസ് മാസ്ക്. അത് അവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ സെറ്റ് ആയിട്ടിരുന്നോളും. എന്നിട്ട് ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം വളരെ എളുപ്പത്തിൽ നമുക്കത് മാറ്റിക്കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു നല്ല ഒരു ഒരു സംഭവമാണ്. ഇങ്ങനെ കുറേ പേര് ട്രൈ ചെയ്യാറുണ്ട് ഈ മുട്ട വെച്ചിട്ട് അത് നടക്കുകയുള്ളൂ, പക്ഷെ അങ്ങനെ സെറ്റായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ അലോവേര ജെല്ല് പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ ഒരു ചെറിയ സ്പൂൺ തേനിൽ ഒരു 3 തുള്ളി മാത്രം നാരങ്ങാനീര് ചേർത്തിട്ട് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടിയാൽ ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി കളയുന്നത് നല്ലതാണ്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഹൈഡ്രേഷൻ ഇല്ല, ഭയങ്കര എന്താ പറയുക, അങ്ങ് വരണ്ട് പൊട്ടാന്നൊക്കെ പറയില്ല, അതേപോലെയൊക്കെ സ്കിൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം, ഓക്കെ, ഒരു ഏത്തപ്പഴത്തിൽ കുറച്ച് നന്നായിട്ട് അതൊന്നും അതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഉടച്ച് ഉടച്ച് സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു വലിയ സ്പൂൺ മതി, അത്രയും മതി. ഒരു ഒരു ഏത്തപ്പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ മുക്കാലൊക്കെ ആവശ്യം വരുള്ളൂ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി, അതും നല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് സാധാരണ വെളിച്ചെണ്ണ എടുക്കരുത്, വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക. അതും കൂടി യോജിപ്പിച്ചൊരു 10 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് കഴുകി കളയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്, ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. നമുക്ക് നേരെ ഇപ്പോൾ കോക്ക് സ്റ്റുഡിയോയുടെ പസൂരി സോങ്ങിലേക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇനി നിങ്ങൾക്ക് എന്താ പറയുക, അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് നമുക്ക് കടക്കേണ്ടതാണ്. ഇനി ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുള്ളതാണ്. സോ സ്റ്റേ ട്യൂൻഡ്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Let's play football.
1: Football Mania.
2: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മുഹമ്മദ് അബൂനദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബൂനദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20 വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബൂനദ.
0: Let's play football.
1: Football Mania.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മൾ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇനി എനിക്ക് ചെറിയ കുറച്ച് ഹാക്കുകൾ പറഞ്ഞുതരാനാണ് ഉള്ളത്. ഓക്കെ, കുറെ പേരൊക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞു തരണം കേട്ടോ. സോ ദാറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഹിയർ വി ആർ ഗോയിങ് ടുവേർഡ്സ് ദ ഹോം കെയർ. വീട്ടിലെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുക, പല കാര്യങ്ങളും റീയൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങാതെ സ്മാർട്ടായിട്ട് നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പം നമുക്ക് വീട്ടിലെ ഓൾഡ് ബെഡ്ഷീറ്റുകൾ ഉണ്ടാവും, ഏഹ് കുറേ പഴക്കം ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അമ്മമാർ, നാട്ടിലൊക്കെ അമ്മമാർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അവരെ കളിയാക്കും. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്കാണ് നമ്മളും ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ്, പഴയ ബെഡ്ഷീറ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നത്? അതിലൊന്ന്, ജനറലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ബ്രഷസും കാര്യങ്ങളും അല്ലെങ്കിൽ വിൻഡോ ക്ലീനിങ്സും എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുണ്ട്. ഈ ഓ അത് പഴകിയതാണെന്നേ നമ്മൾ കീറി എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ ആയിരിക്കും തുടയ്ക്കുക, അതൊരു പൊതുവേ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം എല്ലാവരും നാട്ടിലേക്കൊക്കെ പോകാനായിട്ട് വിചാരിക്കുന്നുണ്ടാവും, ഒരു മാസം ചിലപ്പോൾ ഇവിടെ ഖത്തറിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഖത്തറിലുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ ജി സി സിയിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നവരുടെ അടുത്താണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഇപ്പം ഓൾഡ് ബെഡ്ഷീറ്റൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് മാക്സിമം ആ ഒരു ഫർണിച്ചേഴ്സൊക്കെ, അധികം നാട്ടിലത്തെ പോലെ ഇവിടെ അങ്ങനെ പൊടിയൊന്നും അടിക്കില്ലെങ്കിൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പൊടിക്കാറ്റൊക്കെ ഉണ്ടാവും. ചില വീടുകളിൽ പറയാൻ പറ്റില്ല, അത് ഈ ഒരു വാതിലിൻ്റെയൊക്കെ താഴെയിലൂടെ താഴത്തെ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ തന്നെ അകത്ത് കയറാനായിട്ട് ചാൻസസ് ഉണ്ടാവും. വന്നതിന് ശേഷം പിന്നെ നമ്മൾ തുടച്ച് എടുത്ത് ഒക്കെ വരണം. അപ്പോൾ അതിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ആ ഒരു ഫേർണിച്ചേഴ്സൊക്കെ തന്നെ അധികം പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,

കഴിഞ്ഞാൽ നമുക്ക് റീയൂസബിൾ പൗച്ചസ് പോലെ, അതായത് കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ബാഗുകളൊക്കെ പോലെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മേക്ക് ചെയ്യുന്നതും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് നല്ല ക്രിയേറ്റീവായി അതിലെ ഏറ്റവും നല്ല പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് അത് ആ ഒരു ഓൾഡ് ബെഡ്ഷീറ്റിനൊരു പുതിയ ഒരു ടച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, നമുക്ക് വീട്ടിൽ പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെറ്റ്സിനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡിങ് ഓപ്ഷൻ പോലെ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിരിക്കുമല്ലോ ഈ ഒരു മെറ്റീരിയൽ. അവർക്കിപ്പം ഒരുപാട് സംഭവങ്ങൾ സെറ്റായിട്ട് കിട്ടും, പക്ഷെ എന്നാൽ പോലും അതൊക്കെ മെയിനായിട്ട് വെച്ചിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് യൂസ് പോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഒരു ബെഡിങ് ഓപ്ഷനിലേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതല്ലാതെയും ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ റീയൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, 5000917.

0: listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Luluvile Oro Shoppingum ini vanlabhathode ningalkkai avadhirippikkunnu. Doha Bank Lulu Mastercard Platinum Credit Card. Ippol thanne apply cheyyoo. 500 Qatar riyalinte Lulu shopping voucher swandhamaakku. Oppam Qatar ludaniyalamulla Lulu storegalil ninnu shop cheyyumbolellam 5% vare Lulu points nedugeyum cheyyam. Outside purchaseilum niravadhi rewards ningale kaathirikkunnu. Card active cheyyanayi Lulu storegalil ninnu online ayo just oru riyalinu shop cheyyoo.
2: Offer valid until 30th June 2026. Doha Bank Lulu Mastercard Platinum Credit Card. Crafted for smarter, more rewarding living. Terms and conditions apply.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ഡി എം ആർ പഴവ വില്ലേജ്.
4: ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 കേട്ട്.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറി ഗേറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ കുറച്ച് മുൻപ് ഷെയ്ഖ് ഇസ്മയിലിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുഡ് നൂൺ ടു ഓൾ ഓഫ് യു ഫിഫ 2026. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഖത്തർ ടീം ടുഡേ എന്ന് പറഞ്ഞിട്ട്. അഫ്കോഴ്സ് ഇന്നത്തെ ദിവസം കാനഡയോട് ഒപ്പം ഏറ്റുമുട്ടാനായിട്ട് അങ്ങനെ ഖത്തർ എത്തുകയാണ്. അതും കാനഡയിൽ വെച്ചിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നു എന്നൊക്കെ കാണുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആൻഡ് അതിനോടൊപ്പം ഇന്ന് 1 മണിക്കാണ്, അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഖത്തർ ഫാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മിക്ക ഇടങ്ങളിലും 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ഓണായിരിക്കും. കാരണം മാച്ച് കാണാനായിട്ടൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ എന്തായാലും ഖത്തറിലുണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ എന്തായാലും എല്ലാവരും എത്തിച്ചേരും. ആ ഒരു വൈബിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങും. അതുമാത്രമല്ല, ആ ഒരു എനിക്ക് തോന്നുന്നു അങ്ങ് അവിടെ US അല്ലെങ്കിൽ കാനഡയിലൊക്കെ തന്നെ അവിടുത്തെ ഫാൻ സോണുകളിലൊക്കെ തന്നെ നടക്കുന്നതിനേക്കാൾ വലിയ ആവേശം ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ സ്ക്രീനിങ് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും ആവേശമാണ് നമ്മളുടെ ആ ഒരു ഖത്തർ ടീം ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. ഖത്തർ ടീം മാത്രമല്ല, ഈവൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ്, ഓരോ ടീമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയധികം നേരം വെളുപ്പിനെ വരെ എഴുന്നേറ്റിരുന്ന് ആ ഒരു മാച്ച് കാണാനായിട്ട് സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ഈസി ഫോർ എസ്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഒരിടത്ത് പോയി ഇങ്ങനെ സെറ്റായിട്ട് അങ്ങോട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് 1 മണി മുതൽ അങ്ങ് ഒരു 2 മണി വരെ അല്ലെങ്കിൽ ഒരു 2.5 വരെയൊക്കെ അങ്ങ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും, മാച്ച് കാണാനായിട്ട് പറ്റട്ടെ. അതിനോടൊപ്പം നമ്മളുടെ മലയാളി താരം തേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് ഹിം ബി ഓൾസോ ദെയർ ഇൻ ദ ഗ്രൗണ്ട്. അത് കാണാനായിട്ട് നമുക്കും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എവിടെയാണ്, ഈ ഒരു മാച്ച് കാണാൻ എങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ ഓൾറെഡി ഉള്ളത്, അതും കൂടി ഒന്ന് പറയണം കേട്ടോ. ഏതെങ്കിലും സ്ഥലത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് വന്ന ആ ഒരു മാച്ച് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്പോട്ട് ഏതാണെന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അലീഷ ചിനായിയുടെ ഒരു ആൽബം സോങ്. ഒരു സമയത്ത് ഈ ഒരു പാട്ട് ഭയങ്കര വൈബായിരുന്നു.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
5: ഹോം ഡെലിവറി

0: ഈ ഒരു പാട്ട് കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയും ഒരു യാത്ര ചെയ്യാൻ തോന്നും. എന്താണെന്നറിയില്ല, ജോബ് കുര്യന്റെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോ ഒരു വല്ലാത്ത ഫീലാണ്. എന്തായാലും ഈ ഒരു ഫീലിൽ ഈ ഒരു യാത്രയിൽ നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊന്ന് കർണാടകയിലെ കടബു കഴിച്ചിട്ട് തിരിച്ചു വന്നാലോ, എങ്ങനെയുണ്ടാവും? അടിപൊളിയിരിക്കില്ലേ? ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവറിലെ നമ്മുടെ സ്പെഷ്യൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാടക മാംഗോ കടബു.
1: Taste of the hour brought to you by DMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കടബു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഇലയട അത് തന്നെ സംഭവം. ഓക്കെ, അതിൻ്റെ ഒരു ഡിഫറെൻ്റ് പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം കർണാടക മാംഗോ കടബു ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് അത് തന്നെ നമ്മളുടെ ബേസിക്കലി ഇലയട തന്നെയാണ് സാധനം. അത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മാംഗോ വെച്ചിട്ടുള്ളൊരു മിക്സ്ചർ വെച്ചിട്ടാണ്. സോ ഈ ഒരു മിക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലെ ആ ഒരു സ്റ്റഫിങ്ങും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണ് സംഭവം സെറ്റ് ചെയ്തെടുക്കേണ്ടതെന്നൊന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഇലയുടെ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മിക്സിയിലേക്ക് നല്ല പഴുത്ത മാങ്ങ, ഓക്കെ, നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് ഇടുക. അത് നമുക്ക് എന്തായാലും അടിച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട്, അതിന് കുറച്ച് മതി കേട്ടോ, കാരണം ഈ ഒരു മാംഗോ പ്യൂരേ തന്നെ നല്ല കട്ടിയുണ്ടാവും. അതിനെ ഒന്ന് ജസ്റ്റ് മാവ് പോലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി ഇടുന്നത്. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് അതും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അത് കുറച്ചൊരു ഈ നമ്മുടെ ഈ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിലേക്കായി വരണം. അതിൻ്റെ കുറച്ചുകൂടി കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നെയ്യിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലേശം നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ അതിനെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിലത്തെ സ്റ്റഫും സെറ്റായി കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വാഴയില കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതെടുക്കുക, നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കുക. അതിലേക്ക് ഓരോന്നിലേക്കും കുറച്ചൊന്ന് നെയ്ത് അടക്കി കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മിക്സ് ഓഫ് മാംഗോ ആൻഡ് റൈസ് പൊടി, അതിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ദോശ പരത്തുന്ന പോലെ അതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ച് ഒന്ന് പരത്തിയെടുത്തിട്ട് ആ പരത്തിയതിൻ്റെ നടുക്ക് കുറച്ച് ഈ പറഞ്ഞ സ്റ്റഫിങ് ചെയ്യാനുള്ള കോക്കനട്ട് ആൻഡ് ശർക്കര അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങനെയും മടക്കി നല്ല പോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റ് എടുക്കുക. സംഭവം സെറ്റ്. ഇതാണ് കർണാടക മാംഗോ കടബു. വളരെ സിമ്പിൾ അല്ലേ?
1: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: വാട്ട്, ഭയങ്കര തമാശ എന്താന്ന് വെച്ചാ, ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു വൈബ്രേഷൻ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. സംഭവം എന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ എന്താണെന്നൊന്ന് നോക്കിയപ്പോ നിസയുടെ മെസ്സേജാണ്. ഞങ്ങളുടെ ഓഫീസിലെ പാൻട്രിയില് കുറച്ചധികം മാങ്ങ എന്തോ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മാംഗോ അറ്റ് പാൻട്രി കം എന്ന് പറഞ്ഞിട്ട് മാത്രം മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ആ മാംഗോ നോക്കട്ടെ. എന്നിട്ട് പറ്റുകയാണെങ്കിൽ കുറച്ച് പഴുത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ച് ഈ അട ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും ട്രൈ ചെയ്യാം. നിങ്ങൾക്കും കയ്യിൽ മാംഗോ കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ തൽക്കാലം ചാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകുമ്പോൾ, ഇനി ഞാൻ തിരിച്ചെത്തുന്ന സമയത്ത് മാറ്റിനി മാഷപ്പിൽ ഇന്ന് 3 മണി മുതൽ ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥി ഉണ്ടാവും. അപ്പോൾ അത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ലൊരു മസാല കോഫി കുടിക്കുന്ന പോലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. മസാല കോഫിയുടെ തന്നെ ബാൻഡിൻ്റെ പാട്ടിലേക്ക്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക തൻ്റെ ഫേവറേറ്റ് സ്റ്റേഷൻ.

0: Hi, ഞാൻ മണിയം പിള്ളരാജു.
1: മല മല മല കുഞ്ഞിന്റെ പേര് മല.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
4: Messi, Ronaldo, Neymar,

0: ഒരേയൊരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

മാറ്റിനി മാഷപ്പാണ്. സിനിമയുടെ ലോകത്തേക്ക് നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് സിനിമാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു പോകാൻ ഒരു പ്രത്യേക സന്തോഷമാണ്. പൊതുവേ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പഴയ ഏതെങ്കിലും സിനിമ ഓപ്പൺ ചെയ്ത് വെച്ച് കാണുന്ന ആ ഒരു ശീലമുള്ള ഒരുപാട് പേരുണ്ടല്ലേ. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട ചില സിനിമകളായിരിക്കും നമ്മൾ ചിലപ്പോൾ പഴയ ഏതെങ്കിലും കോമഡി സിനിമകളായിരിക്കും കണ്ടൊക്കെ പോവുക. അപ്പോൾ എന്തായാലും ഇനിയുള്ള ചായം നമ്മൾ സിനിമാ വിശേഷങ്ങളുമായിട്ട് അങ്ങനെ പോകാനായിട്ട് പോവുകയാണ്. ദുൽഖർ മൂവികളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട് ദുൽഖറിന്റെ, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന മൂവി. ഈ ലക്കി ഭാസ്കർ എന്ന മൂവി സംവിധാനം ചെയ്ത അദ്ദേഹം മറ്റൊരു സിനിമയുമായിട്ട് എത്താനായിട്ട് പോവുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തമിഴ് സിനിമാ ലോകം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് സൂര്യയുടെ അടുത്ത സിനിമയെക്കുറിച്ചാണ് കേട്ടോ. വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം സൂര്യയും മമിതയും പ്രധാന റോളിൽ എത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അതിൻ്റെ കുറച്ച് ടീസർ പോലുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. ജി വി പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഫൺ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സിനിമയ്ക്ക് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. സൂര്യയുടെ ലൈഫിൽ അല്ലെങ്കിൽ സിനിമാ കരിയറിലെ 46-ാമത്തെ ചിത്രമായിരിക്കും വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന മൂവി. ആ സിനിമയിലെ പട്ടാമ്പൂശി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ. ആ പാട്ടിന്റെ കുറച്ച് പ്രൊമോ വീഡിയോസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പുതിയ വിശേഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഒരു സൂര്യ മൂവിയിലെ പാട്ട് തന്നെ കേട്ടാലോ. ഇത് മാറ്റിനി മാഷപ്പാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha, brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You're listening to Qatar's favorite radio on Radio Suno 91.7. Take it to Kootuvida.
3: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
4: മാറ്റിനി മാഷപ്പില് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ലഗാൻ മൂവിയുടെ ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് എ ആർ റഹ്മാനും ആമിർ ഖാനും അങ്ങനെ എല്ലാ ലെജൻസ് ആയിട്ടുള്ള ആളുകളും ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വളരെ കൗതുകത്തോടുകൂടി ആ ഒരു വീഡിയോ കാര്യമായി തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തു. സ്പോട്ടിഫൈയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ലഗാൻ മൂവി വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ അവരിങ്ങനെ പറയുകയാണ് കേട്ടോ. ലെജൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാണ്. അക്കൂട്ടത്തിൽ ആമിർ ഖാൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആദ്യം ഈ കഥ പറയുന്ന സമയത്ത് ആളിതിന് യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ആൾ എങ്ങനെയാണ് ഈ കഥയിലേക്ക് വന്നത് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് അദ്ദേഹം യെസ് പറഞ്ഞത്, അതോടൊപ്പം തന്നെ എ ആർ റഹ്മാൻ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്, എ ആർ റഹ്മാൻ ഇതിൻ്റെ സ്റ്റോറി കേട്ടിട്ട് എന്താണ് പറഞ്ഞത്, അങ്ങനെയുള്ള കുറേ കൗതുകകരമായിട്ടുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ അവർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ലഗാൻ മൂവി വളരെ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് തരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഒരുപാട് സിനിമകൾ വീണ്ടും വീണ്ടും റിലീസായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കിരീടം സിനിമ റിലീസ് വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അതിനു മുമ്പ് ലഗാൻ മൂവിയിലെ പാട്ട്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
5: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് കിരീടം എന്ന് പറയുന്ന മൂവി. ആ മൂവി വീണ്ടും റീ റിലീസിന് എത്തുന്നു എന്നിങ്ങനെ നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മാസത്തിൽ ജൂൺ മാസത്തിലായിരിക്കുമെന്നാണ് ആദ്യം കേട്ടിരുന്നത്. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിൽ വന്നിട്ടുള്ളത് ജൂലൈ മാസത്തിലായിരിക്കും കിരീടം റീ റിലീസായിട്ട് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സേതുമാധവനെ നമുക്ക് ജൂലൈയിൽ ഒന്നുകൂടി കാണാം എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിശേഷം കൂടി ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിലെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള പേരിൽ ഒരു സിനിമ എത്താനായിട്ട് പോവാണ്. ആ സിനിമയുടെ പേര് കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ. എന്താണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു പോകുന്ന ഒരു പേരാണ്. പ്രേം പാറ്റ എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമ എത്താനായിട്ട് പോവാണ് കേട്ടോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് NSS ക്യാമ്പിനൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നല്ല രീതിക്ക് നൊസ്റ്റ് പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും എന്നാണ് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൂടി പോകാം. മാറ്റിനി മാഷപ്പിൽ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
8: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
9: Naseem Surgical and Medical Center.
10: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
9: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411 1133.
11: Hi everyone, this is Ranjan Raj.
12: Oomuthule neerin
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വ്യത്യസ്തമായ പേരില് ഒരു സിനിമ എത്തുകയാണ് പ്രേം പാറ്റ. ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് ജോമോൻ ജോതിറാണ്. പെട്ടെന്ന് ജോമോൻ ജോതിർ എന്ന് പറഞ്ഞപ്പം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനായിട്ട് വാഴ വൺ മൂവിയിലെ ദൃശ്യ മൂവിയുടെ ക്ലൈമാക്സ് പറയുന്ന ഒരു സീനില്ലേ, ആ ക്ലൈമാക്സ് പറയുന്ന ആളാണ് ജോമോൻ ജോതിർ. അപ്പൊ ജോമോൻ ജോതിർ നായകനായിട്ട് എത്തുന്ന സിനിമയാണ് പ്രേം പാറ്റ എന്ന് പറയുന്നത്. പ്രേം പാറ്റ എന്നാണ് പേര് കേട്ടോ ഈ സിനിമ. ഈ സിനിമയുടെ ഒരു ത്രെഡ് ഇങ്ങനെയാണ് വരുന്നത്, NSS ക്യാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എഴുത്തുകാരനായിട്ടുള്ള ലിജീഷ് കുമാറും ആമിർ പള്ളിക്കലും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് പ്രേം പാറ്റ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് നല്ല പ്രതീക്ഷകളുണ്ട് കേട്ടോ. കുറച്ച് രസിപ്പിക്കലും അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സിനിമയാകും എന്നുള്ള പ്രതീക്ഷ ആദ്യം തന്നെ ഈ സിനിമ നൽകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് ലൈഫിന്റെ അനുഭവം നമുക്ക് നല്ല രീതിക്ക് തരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. അതിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല സിനിമകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിൻ്റെ ഈ ഒരു സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻ എന്ന് പറയുന്ന സിനിമ ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ചിദംബരം മാത്രമല്ല ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ സംവിധായകൻ ചിദംബരം എത്താനായിട്ട് പോവാണ്. ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ ആയിരിക്കും കേൾക്കാനായിട്ട് പോകുന്നത്. മിസ് ചെയ്യരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
2: So first of all, really a big congratulations for you for the, you know, your trailer arangiyappo mudhile bayangara abhiprayam bayangaraayittu aa oru hype um poikondirikkana. Wonderful trailer.
3: Thank you.
2: Big portion of congratulation goes to the editor because bayangara cut aayittu so much of effort of him is there, alle.
3: Yeah,
2: aarku onnu manasilavirathu enna endilokku manasilavanam
3: adhe ivide ippo endha sambhavichu agarana trailer ennaale full podi pogeyana adu Vivekarshan edit cheyathu ente padathinte editor enna പുള്ളിക്കാരൻ തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലർ എഡിറ്റേഴ്സ്. കാരണം വേറെ പടങ്ങൾക്കും വിവേകർഷൻ ട്രെയിലർ എഡിറ്റ് ചെയ്യാറുണ്ട്. മഞ്ഞുമല ട്രെയിലറും വിവേകർഷൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. സോ താങ്ക്സ് ടു ഹിം.
2: ഓഫ് കോഴ്സ്. അപ്പൊ ട്രെയിലറിൽ ഇപ്പം ഭയങ്കരമായിട്ട് യൂട്യൂബിലാണെങ്കിലും അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹീറോയിൻ ഒരുപാട് നിങ്ങള് തെരഞ്ഞു നടന്ന് അവസാനം കിട്ടിയ ഒരു പ്രഷ്യസ് ജെം എന്ന് വേണമെങ്കിൽ പറയാം. സച്ച് എ ബ്രില്യന്റ് ആക്ട്രസ് അല്ലേ?
3: തീർച്ചയായും. ഹർ നെയിം ഈസ് ഫർസാന ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് ഹർ ഇൻ ദ ഫിലിം ആൻഡ് വാട്ട് എ ഫാന്റാസ്റ്റിക് ആക്ടർ. കാരണം അത് കാരണമാണ് ഫിലിം ട്രെയിലർ എല്ലാം കൺവിൻസിംഗ് ആണ്. ആക്ടിംഗ് കൺവിൻസിംഗ് ആയില്ലെങ്കിൽ സിനിമ കൺവിൻസിംഗ് ആവില്ല. വൈ എ ന്യൂ ഫേസ് എന്ന് വെച്ചാൽ ആ അൺപ്രഡിക്റ്റബിലിറ്റി വേണം. ഇത് ആരാണ് ഇയാള്, അടുത്ത മൂവ് എന്തായിരിക്കും, ഹൂ ഈസ് ഷീ, വിശ്വസിക്കാൻ പറ്റുമോ, അതൊന്നും നമുക്ക് അറിയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അൺപ്രഡിക്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു പുതിയ ഫേസിനെ തെരഞ്ഞെടുത്തത്.
2: ആളുടെ കണ്ണും മകന്റെ കണ്ണും ഭയങ്കരമായിട്ട് എനിക്കെന്തോ ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നി. സത്യത്തിൽ അമ്മയും മകനും ആണെന്ന് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. വാസ് ഇറ്റ് വെരി ഇന്റൻഷണൽ ടു ബ്രിങ് ദാറ്റ് ചൈൽഡ് ഇൻ ടു ഇറ്റ്?
3: ഓഫ് കോഴ്സ്. കാരണം ആദ്യം നമ്മൾ ബാലനെയാണ്, ചൈൽഡിനെയാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തത്. അതും ഭയങ്കര ടഫ് ആയിരുന്നു. കുറെ അവസാനം ഷൂട്ടിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവനെ ലോക്ക് ആയത്. അപ്പം ബാലന്റെ അതേ ബാലനെ കാസ്റ്റ് ചെയ്താലേ അമ്മയെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവന്റെ അതേ കണ്ണുകൾ നോക്കി ആ കണ്ണും ആ ഫീച്ചേഴ്സും. പിന്നെ ആഡഡ് അഡ്വാൻറ്റേജ് ലുക്സ് മാത്രമല്ല, ഷീ ഓൾസോ ആക്ട്സ്. സോ അതുകൊണ്ട് ഐ എം വെരി ലക്കി. ഗണപതിയാണ് ഫുൾ കാസ്റ്റിംഗ് എല്ലാം ചെയ്തത്. മഞ്ഞുമല അപ്പൊ കാസ്റ്റിംഗ് മൊത്തം ഡീൽ ചെയ്യുന്ന ഗണപതിയാണ്.
1: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: Happiness.
1: Radio Suno 91.7 FM.
0: Qatar's Happiness Frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
4: Tamil fresh
5: hatta podu tamil paadal
6: tamil fresh song of the hour
7: fresh fresh

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
1: ടോട്ടൽ ട്രെയിലറിൽ നോക്കിക്കഴിഞ്ഞാൽ മിന്നായം പോലെ നമുക്ക് ശബ്ദവും ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമേ ടോവിയുടെ കാണാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഫാക്ടറും ടൊവിനോ തന്നെയാണ്. സോ വുഡ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്?
2: ടൊവിനോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന ടൊവിനോയുടെ ഒരു ക്യാരക്ടർ അല്ല. ആൻഡ് ടൊവിനോ നമ്മൾ ഞാനും ജിത്തും പോയി ടൊവിനോ അപ്രോച്ച് ചെയ്ത് നോട്ട് ആസ് എ സ്റ്റാർ. വി വോണ്ടഡ് ടൊവിനോ ദ ആക്ടർ ടു കം ടു ദ സെറ്റ്സ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെയാണ് ടൊവിനോ. ആൻഡ് ടൊവി വാസ് വെരി ഹാപ്പി ടു ഡു ഇറ്റ്. ഭയങ്കര ലുക്സിലായാലും ക്യാരക്ടർ ആയാലും ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് തിങ് വാട്ട് ടോബി ഹാസ് ഡൺ ഇൻ ദിസ് ഫിലിം.
1: As we said, രണ്ട് പേരെയും ഭയങ്കരമായിട്ട് തെരഞ്ഞു കണ്ടുപിടിച്ചതാണ്. മകനെയാണെങ്കിലും അമ്മയാണെങ്കിലും ഈ രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ ഒരു അമ്മ മകൻ ബോണ്ടിലേക്ക്, ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് സീൻ ഇൻ ദാറ്റ് ട്രെയിലർ. സോ ആ ഒരു ബോണ്ടിലേക്ക് കൊണ്ടുവരാൻ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ആസ് എ ഡയറക്ടർ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഒരു ഇതിലേക്ക് എത്തിച്ചത്?
2: അല്ല ബോൺ, ഞാൻ ഇവരെ രണ്ടിനും കാസ്റ്റിംഗ് ഫിക്സ് ആയ ശേഷം ഇവരെ രണ്ടുപേരെ ഞാൻ ഓഫീസിൽ വിളിക്കും. വീഡിയോ ഫോട്ടോഷൂട്ട്സ് നമുക്ക് അവർ കൊണ്ട് സീൻ ചെയ്യിപ്പിക്കും. അങ്ങനെ അങ്ങനെ. ആൻഡ് ഫർസാന ഈസ് ഓൾസോ ഗുഡ് വിത്ത് കിഡ്സ്. അപ്പം ഹർ ജോബ് ഈസ് ലൈക് കൗൺസിലിംഗ് കിഡ്സ് ആൻഡ് ടേക്ക്. അപ്പം അങ്ങനെ ഭയങ്കര എളുപ്പമായിരുന്നു അവര്. അതിശേഷനായാലും ഭയങ്കര ആക്റ്റീവ്, എല്ലാരോടും ഭയങ്കര പോയി സംസാരിക്കുന്ന മിങ്കിളും ചെയ്യുന്നില്ല. അപ്പം അവരുള്ള കെമിസ്ട്രി വാസ് വെരി ഇൻസ്റ്റന്റേനിയസ്.
1: വലിയ പാട് കിട്ടില്ല,
2: വലിയ പാട് പെടേണ്ടി വന്നില്ല.
1: ഈ കുട്ടികളെ വെച്ചിട്ട് നമ്മളെപ്പോഴും ഈ ഒരു സെറ്റിലൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും കറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ കൊണ്ടുവരാൻ ചലഞ്ചിങ് പാർട്ട് ആണ്. വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു?
2: ആദ്യശേഷം ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. ഡയലോഗ്സ് ഓർത്ത് വെക്കും, മാർക്കിംഗ് പോയിന്റ്സ് എല്ലാം ഓർത്ത് വെക്കും. ചില സമയത്ത് കുട്ടികൾ ചില ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ വെരി ഗുഡ് ആക്ടർ.
1: വലിയൊരു എക്സ്ട്രീം സക്സസ്ഫുൾ മൂവി മഞ്ഞുമൽ ബോയ്സിന് ശേഷം വെൻ യു കം ടു ബാലൻ, വാസ് ഇറ്റ് ലൈക്ക് that success been a pressure for you?
2: Of course ആ pressure ഉണ്ട്, അതിന്റെ expectations ഉണ്ട്, then we have to deliver. പക്ഷെ അത് എല്ലാ ദിവസവും ആലോചിച്ച പരിപാടി നടക്കില്ല. So I delete it and go to work.
0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
3: Without getting any spoilers, നമുക്ക് ബാലൻ ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഹൗ യു വോണ്ട് ടു ടെൽ ടു ദ ഓഡിയൻസ്?
4: ഇറ്റ്സ് അബൌട്ട് എ മദർ ആൻഡ് സൺ ആൻഡ് അവരുടെ ഡീപ് ഇമോഷണൽ കണക്ഷൻ തന്നെയാണ് പടം, ആൻഡ് ടോൾഡ് ഇൻ എ ത്രില്ലർ വേ.
3: ആൻഡ് അതിനൊരു വലിയ ബാക്ക് ബോൺ ആയത് എനിക്ക് തോന്നുന്നു ത്രൂ ദ ട്രെയിലർ. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഈസ് ദ മ്യൂസിക് ഓഫ് സുഷൻ, ഇറ്റ്സ് ഫാന്റാസ്റ്റിക്.
4: സെയിം ബ്രോ, ഷൈജു കാലേ, സുഷൻ, അജയൻ ചാലിശ്ശേരി, വിവേക് ഹർഷൻ, ഇതെല്ലാം സെയിം ആൾക്കാരാണ്. പിന്നെ ഐ എം വെരി ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് ദം അഗൈൻ ആൻഡ് ലക്കി ടു ഹാവ് ദം വിത്ത് മീ for this project. Then like everyone is there like very good at what they are doing, so avaralle associate cheyan pattiyalla bhagyam.
3: Okay, and ഈ പറഞ്ഞ സെയിം ക്രൂ തന്നെയാണ് സെയിം, അതുകൊണ്ട് തന്നെ വാട്ട് യു വാണ്ട് യു നോ അങ്ങനത്തെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവും. But the full process of making the film is so much different than Manjumal Boys. Appo idu rendu vechu nokkaanundengil edayirunnu korchum koodi elupam allengil elupam nu parayan pattilla. Everything is hard, but still
4: every film is tough, small or big, padiye konnenya. Pakshe idile korchum kooda personal aanu space, ellarude emotional aavund adu extract cheyan, idu korchum kooda tougher film aayirunnu. Execution level namukku it's very easy, ellarude communication kadam. As a director also ente third film aanu, I also have learned. അപ്പം അങ്ങനെ എളുപ്പമായിരുന്നു. പക്ഷെ ഇതിൽ ഇമോഷണൽ ആ ഒരു എന്താ എൻഗേജ്മെന്റ് അത് കണ്ടിന്യൂസ്ലി അത് കൊണ്ടുവരാൻ അത് കുറച്ച് ടഫ് ആയിരുന്നു. സോ ബാലൻ ഈസ് കൈൻഡ് ഓഫ് ടഫ് ടു മേക്ക്.
2: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: Radio Suno. Radio Suno. 91.7 FM. Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
4: Relax and recharge with 917 evening.
5: 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: 917 evenings. Joy Alukas 917 evenings
7: presented by Joy Alukas. World's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandi's best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de rizhi ariyam. Call 400-1707.
10: In association with
11: Doha Bank.
10: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
1: And the combination of Jitu and yourself, അത് ഭയങ്കരമായിട്ട് എല്ലാരും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ടോക്ക് ഓഫ് ദി ടൗൺ.
2: ജിത്തുവും അസോസിയേറ്റ് ചെയ്യുമ്പോ എല്ലാരും എക്സ്പെക്ട് ചെയ്ത ഒരു ഹെവി മാസ് ആക്ഷൻ പടമായി, പക്ഷേ അതാണ്. ലൈക് ജിത്തുവിന്റെ ഇങ്ങനത്തെ ഒരു കഥയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കഥകൾ എപ്പോഴും എപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ല. അപ്പം ഇമീഡിയറ്റ്ലി ജംപ് ഓൺ ദി സ്റ്റോറി ആൻഡ് വി ഡിസൈഡഡ് ടു മേക്ക് ഇറ്റ്.
1: ഇത് ചെയ്യണമെന്ന് കുറെ നാളായിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നോ അതോ?
2: അല്ലല്ല, ബാലൻ വാസ് നെവർ പ്ലാൻ. ബാലൻ നമ്മളെ എന്റെ ഒന്നും പ്ലാൻ ഇല്ലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ ഞാൻ ബാക്കി മഞ്ഞുമല കഴിഞ്ഞിട്ട് കുറെ പടങ്ങൾ ഓണായി, വലിയ വലിയ പ്രോജക്ട്സ് ഓണായി, പക്ഷെ അതിനൊക്കെ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ മനസ്സിലെ ഒരു രണ്ടു കൊല്ലമൊന്നും ഒരു പടമൊന്നും വരില്ല എന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ട് സജിൻ ഗോപു പറഞ്ഞു ജിത്തുവിന്റെ കയ്യിൽ ഒരു കഥ ഉണ്ട്. അങ്ങനെയാണ് പോയി അത് കേട്ടത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പടം ഓണായി. അങ്ങനെയാണ് പടം ബാലൻ
1: ഉണ്ടായത്.
2: പിന്നെ നമ്മൾ കുറെ ഇരുന്ന് എഴുതിയിട്ടാണ് ബാലന്റെ ഈ വേർഷൻ ഉണ്ടാക്കിയത്. ആ പ്രോജക്ട് ഓണാവുന്നത് ഭയങ്കര ഇൻസ്റ്റന്റേനിയസ് ആയിരുന്നു.
0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
2: ഈ പറഞ്ഞ ദ ഹോൾ ക്രൂ വാസ് ദെയർ ടു ബ്രിങ് ദിസ് ഇൻ ടു ദ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ഔട്ട്. ബട്ട് ആ ഒരു ഫുൾ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ആസ് എ ഡിറക്ടർ ഓൾസോ, അല്ലാണ്ട് എല്ലാവരെയും ഭയങ്കര ടച്ച് ചെയ്ത ഏതെങ്കിലും ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഉണ്ടായിരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു.
3: എല്ലാ ദിവസവും ടഫ് ആണ്, എല്ലാ ദിവസവും ടച്ചിങ് ആണ്, എല്ലാ ദിവസവും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ പോയി കിടന്നുറങ്ങി എല്ലാം. സോ എവറി ഡേ ലൈക് വയനാട് ആയിരുന്നു ഷൂട്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒരു പിക്നിക് പോലെ ആയിരുന്നു ബിക്കോസ് വെരി സ്മോൾ ക്രൂ. അപ്പം യാ, ഭയങ്കര വയനാട്, വി മിസ് ദ ലൊക്കേഷൻ, വി മിസ് ദ പീപ്പിൾ. യാ, ഭയങ്കര എൻജോയ് ചെയ്ത ഷൂട്ടായിരുന്നു.
2: എനിക്ക് തോന്നുന്നു ഈവൻ ഒരുപാട് പേര് ബീൻ ആന്റണി അങ്ങനെ കുറച്ച് പേരിനെ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും കുറെ പേര് കമന്റ് ചെയ്തത് ഞാൻ കണ്ടു, ഓ ഗെറ്റിംഗ് ഹെർ ബാക്ക് ടു ദ ബിഗ് സ്ക്രീൻ. ഡയലോഗേ ഉള്ളൂ ട്രെയിലറില് സത്യത്തിൽ കണ്ടപ്പോ. ബട്ട് എന്തോ നമുക്ക് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫീൽ അത് കൊണ്ടുവന്നു.
3: ബീന ചേച്ചിയുടെ ഫാന്റാസ്റ്റിക് റോളാണ്. പടം കഴിയുമ്പോൾ മനസ്സിലാവും ഷീസ് അമേസിംഗ് ആക്ടർ, വെരി സീനിയർ ആൻഡ് വെരി വെൽ എക്സ്പീരിയൻസ്ഡ്. ആൻഡ് ഐ നോ പണ്ട് ചെറുതിലെ അറിയുന്നതാണ്. ഐ വോണ്ട് ലൈക്ക് ഐ റിയലി വോണ്ട് ടു bring her into the big screen and show her what her talent is. And amazing role aanu ee padathil.
2: Ee padathil chandu undo?
3: Chandu illa. Chandum ganapathiyum balu agane aarum illa.
2: Okay. Alla cheriyoru doubt karanu choichathaanu.
3: Illa. Chandu enna pedipittu 100 crore venangi enna avade ingenekke vekkano nu paranju. Enna
2: ipo 100 crore maatramaanallo avade.
3: 100 crore maatram cheyyunna appo njan avade oru photo eduthu njan oru frame lange vechittund angu doora kaanunnilla oru safety.
1: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക്മാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
1: Just a quick, a rapid fire ne amarinilla, you can explain it, but just asking you as a person, okay, aadyam ee oru film full set aayina shesham oraale kaanikkanam ennu thoni allel kaanichittullad, the first person you shot the whole film aarayirikku
2: cinema kore vera kaanichittund priyan sir na kaanichu technician ku nammal ellarum kaanu allana outsider aayittu nammal vilichu kaanichathu priyan sir ne.
1: Okay,
2: best guy in town to like show. Yeah. And get feedback from
1: balane pole excited aayittirunna sir endu
2: parayum. I'm always a balan when I'm എപ്പോഴും പോയി ഐ പി കെ സ്പ്രേ സാർ ഇത് ഈ പടം എങ്ങനെ ചെയ്തു ഈ ഷോട്ട് എങ്ങനെ എടുത്തു അത് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. So and he loves to explain and tell the process and everything. So Priyan sir nadu thum nammal ellarum balanmare
1: ane and he loved it, right?
2: Yeah.
1: If okay balan oru chance kittana chidambarathinte adutha oru chodyam chodikkanayittu, what do you think the balan would ask you?
2: ഷൂട്ട് എപ്പോ തീരും സാർ?
1: ബിഗ് എൻസിന്റെ കൂടെ ഒരു ഫിലിം ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവും. ലാലിന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെ ഒക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ അതിന് വേണ്ടിയിട്ട്?
2: തീർച്ചയായിട്ടും ആഗ്രഹമില്ലാത്ത ഒരു ഫിലിം മേക്കർ ഉണ്ടാവില്ല മലയാളത്തില്. ബിഗ് എംസിനോട് വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള കഥകൾ ഉണ്ടാവട്ടെ, അതിനുള്ള ചാൻസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: അതിനോടൊപ്പം തന്നെ കമൽ സാറിനെ കുറിച്ചിട്ട് ചോദിക്കണം, ബിക്കോസ് യു ആർ ഓൾവേസ് എ കമൽഹാസൻ ഫാൻ എന്നറിയാം. സാറിന്റെ കൂടെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം.
2: കമൽ സാറിനെ കുറിച്ച് എന്താ പറയാ, ബിഗ് മാസ്റ്റർ മേസ്റ്ററോ എന്താ പറയണ്ട, ലൈക്ക് എവറി സെക്കൻഡ് വിത്ത് മിസ് learning opportunity, and he also likes to talk about how they did it, our process ellam parayum. Very great human being, I think. And sarnoda kore cinema kaananum bhakshanam kelikkanum okka avasaram kitti, and I'm very happy and grateful for that.
1: Of course, oru vaadi kadhagal kelkkan vittum sarnde adutha or encyclopedia about movies.
2: Oh, book thoranna namukku valiya book adu.
1: Adhe
2: anything under the sun you can talk to him.
0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
1: And as a director and as a writer, random nokumbol, which one you enjoy the most?
2: Director only. Writer, writing is very tough. Frustrating. പിന്നെ നല്ല മടിയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇനി ഇരുന്ന് എഴുതാനൊക്കെ ഭയങ്കര പണിയാ. ഡയറക്ഷൻ തന്നെ കുറച്ചും കൂടെ ഓൺ സെറ്റ്. ഇറ്റ്സ് ആണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. റൈറ്റിംഗ് ഇസ് ടഫ്.
1: എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കഥകൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓ ഇതെനിക്ക് ഇപ്പൊ കണക്ട് ആവുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാറ്റിയ കഥകളൊക്കെ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച കഥകളൊക്കെ ഉണ്ടാവും?
2: ഓ തീർച്ചയായും തീർച്ചയായും. എന്തായാലും നമ്മളും ഇങ്ങനെ കാലം ഇങ്ങനെ നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്തോണ്ടിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ എഴുതിയത് നമ്മൾ ചെയ്ത സിനിമകളും കുറച്ചുകാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വർക്ക് ആവണമെന്നില്ല.
1: ആൻഡ് ഐ തിങ്ക് ദി ഓഡിയൻസ് ഈസ് ഓൾസോ അവരും ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബൈ ഡേ.
2: ചലഞ്ചിങ് പാർട്ടാണ് ബൈ ഓൾസോ എൻജോയ് എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടാണ് വി ഗെറ്റ് ഓഡിയൻസ് ആൻഡ് എവറിതിങ്. സോ അതിനാൽ നമ്മൾ മാക്സിമം അതിങ്ങനെ അതിങ്ങനെ എന്താ പറയാ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക. എന്തായാലും എനിക്കും പണി കിട്ടും. സിനിമകൾ വർക്ക് വേണമല്ലോ. അപ്പം പടം നന്നാക്കാന്നുള്ള ഓഡിയൻസിനെ കാണും ഏറ്റവും ഫസ്റ്റ് ആവശ്യം.
1: അതിന്റെ ഇടയിൽ ഒരു ഹിന്ദി അനൗൺസ്മെന്റിനെ
2: കുറിച്ചിട്ടൊക്കെ അത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. അതിന്റെ സ്ക്രീൻ പ്ലേ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നെക്സ്റ്റ് ഇയർ ആവും അതിനൊരു തീരുമാനമാവാൻ.
0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: Messi, Ronaldo, Neymar, Modric. This is the last dance.
4: One last dance. This is the last dance.
1: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026
5: ഇൻ അസോസിയേഷൻ വിത്ത്.
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

இந்த ஆட்டம் போதுமா குழந்தை?

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.
1: പണിയില്ലാണ്ടിരുന്നോണ്ടും അല്ലെങ്കിൽ കുറച്ചുനാൾ എടുക്കും വിചാരിച്ചിട്ടാണോ ഒന്ന് അഭിനയം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്?
2: തീർച്ചയായും അങ്ങനെയെങ്കിലും കുറച്ച് സെറ്റിൽ ഇങ്ങനെ കറങ്ങി നിൽക്കാലോ, അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്. ചാക്കോച്ചനും പ്രതീക്ഷയും ഒക്കെ ഉള്ളതുകൊണ്ട് ആ സപ്പോർട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് നടന്നു.
1: എക്സ്പീരിയൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയിലേക്ക് എത്തുമ്പോ
2: കുറച്ച് ടഫാണ്, കുറച്ച് പണിയുണ്ട്. ഡയറക്ടർ സീറ്റാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു, കുറച്ച് ടഫാണ്.
1: എവരിബഡി ഈസ് സോ മച്ച് ലൈക് വിത്തിൻ 2-3 ഡേയ്സ് ബാലൻ എത്തുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ടാണ്. അതിന്റെ ഒരു ഇതിലാണിക്കും ക്രൂവും എല്ലാവരും. സോ what do you want to talk about Balan, like all the GCC people allengil Qatar ullavarodu endanu parayan?
2: Enda kaiyna rendu cinemayum swigarichathu pole Balanayum ningal swigarikkanam, ellarum kaananam. It will be a entertaining film, you will be entertained, adu njan endayalum urappu varunnu. Please come and watch Balan.
1: Sure, thank you so much. Ee parnavallaru short time il you are really busy nariya, so we also wanted to make it very short and sweet. And ee thrillerum adu pole oru endha paraya survivalum ingireke try cheyidondirikkunna aalku vera endengilum oru genre allengil vera oru saanam try cheyanam explore cheyanam undo?
2: Ella aitha padam comedy aanallo, enikku comedy cheyanam. Nee adutha enikku romantic films cheyam, action cheyam, enikku yaa action padam cheyittilla. I want to do an action film, I want to do a mass masala action film, do a romantic film. Romantic film korchu time edukkuvayirikkum. I think action film, I think I'll go do it next. Good. I think hopefully
1: we are waiting for that. ഇതിലെ തന്നെ ഒരു തോക്ക് എടുത്തപ്പോ കുറച്ച് ഒരു ആക്ഷൻ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അറിയില്ല.
2: പാപ്പട്ട് ഒറ്റ തോക്കേ ഉള്ളൂ.
1: So all the very best Chidambaram, we are all are waiting for your movie. And Qatar എന്തായാലും അതൊരു വമ്പൻ ഹിറ്റ് തന്നെ ആവട്ടെ. People love the movies here. ഞങ്ങൾ എന്തായാലും വീക്കെൻഡിലേക്ക് പ്ലാൻഡ് ആണ്.
2: Sure, thank you, thank you,
1: thank you, thank you so much. Bye. ആരും കാണാത്തീയും ചൂടേറും
0: കൂടാരത്തിൽ. ഏറ്റവും പുതിയ ചിത്രമായ ബാലന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ചിദംബരം ഓൺ എയർ.

0: Faces.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
5: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ ഗണപതി ചന്തു സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi authentic Arabic cuisine. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് യെസ് ഇന്നത്തെ ഗുഡ് ഈവനിങ്ങിന് എനർജി കൂടാനുള്ള കാര്യം ജൂൺ 18-ാം തീയതി വ്യാഴാഴ്ച ദിവസം ദേ നമ്മൾ നേരെ ഒരു വീക്കെൻഡ് ഡേയിലേക്ക് ഇങ്ങനെ കടക്കാനുള്ള പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉഷാറായിട്ട് എല്ലാവരും റെഡി ആണെന്ന് കരുതുന്നു. അപ്പൊ ആ വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാക്കാൻ നമ്മൾ സെറ്റാണ്, റെഡിയാണ്. പതിവായിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം, വീക്കെൻഡ് ആവുമ്പോൾ ഇച്ചിരി അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഇട്ടാണ് അങ്ങ് പോകുന്നത്. അപ്പൊ നമ്മുടെ ലിസ്ണേഴ്സിന് ഇപ്പൊ ഇതേ കേൾക്കാൻ, എസ്പെഷ്യലി ആ ഒരു വീക്കെൻഡ് വൈബ് വന്നതുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ അയക്കാനായിട്ട് 500-00917 ആ പാട്ടൊക്കെ തന്നെ പ്ലേ ലിസ്റ്റ് ആക്കി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും എന്നുള്ള ഒരു പ്രോമിസ് തന്നുകൊണ്ട് തന്നെ ഒരു വണ്ടർഫുൾ ഈവനിങ് വിഷസ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഔട്ട് ദേർ. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ വിഷസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫുട്ബോളും സ്പോർട്സ് ജേർണലിസവും.
1: 2018 റഷ്യൻ ലോകകപ്പില് മെസ്സിയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. മെസ്സി ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു കൗതുകത്തോടെ 3 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് മെസ്സിയെ കാണുന്നത്. അപ്പൊ അന്ന് നൈജീരിയക്കെതിരെ കളി ജയിപ്പിച്ചതിന് ശേഷമാണ് മെസ്സി വരുന്നത്.
0: ഫുട്ബോൾ എന്ന ഗെയിമിന്റെ സൗന്ദര്യവും ശക്തിയും.
1: കേപ്പ് വെർദയുടെ ഗോൾ കീപ്പർ ഒസീഞ്ഞ, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 50,000 ഫോളോവേഴ്സ് ഉള്ളതിൽ നിന്ന് ഒറ്റയടിക്കാണ് 1.5 കോടിയിലേറെ അദ്ദേഹത്തിന് വന്നത്. ഒരു ദിവസം കൊണ്ട്, അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന് സുപരിചിതനായി മാറിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മികവ് കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ്.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: Radio Suno 91.7 FM,
6: Qatar's happiness frequency.
7: Now available on Uridu TV channel number 911.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 റിയാലിന് ഷോപ്പ് ചെയ്യൂ.
8: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
9: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിൽ നിന്നും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാക്കിയിട്ടുകൊണ്ടിരുന്നത് റേഡിയോ സോണോ 91.7 FM-ലൂടെ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 21:57. അങ്ങനെ ദാ ഒരു വീക്കെൻഡ് കൂടി നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒത്തിരി വീക്കെൻഡ് പ്ലാൻസ് ഉണ്ട്. വീക്കെൻഡ് പ്ലാൻസ് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എല്ലാ പ്ലാൻസും ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ആ ഒരു വീക്കെൻഡായിട്ട് ഐ മീൻ വീക്കെൻഡിലേക്ക് കടക്കുന്ന ദിവസമാകുമ്പോൾ ഏറ്റവും ആദ്യം പോകേണ്ടത് മാംഗോ ഫെസ്റ്റിവൽ. യെസ്, ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ അതിഗംഭീരമായിട്ട് നമ്മുടെ സൂക്ക് വാക്കിഫിൽ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോകേണ്ട. June 18 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഓൾറെഡി ഇൻഫോംഡ് ആയിരുന്നു ടു ആൾ ലിസ്ണേഴ്സ്. കേൾക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി മാംഗോ ഫെസ്റ്റിവൽ ആണ് നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. ആൻഡ് ദിസ് ഇസ് 3rd edition ഓഫ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കിവിടെ ഒരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. റഫീഖാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി, അനീസിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ ഒന്ന് പറഞ്ഞേക്കണേന്ന്. തീർച്ചയായിട്ടും അപ്പോൾ ദാ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ഫ്രം ദി എൻറ്റയർ ടീം.

യെസ്. അപ്പോൾ ഒരിക്കൽ കൂടി ആ ഒരു ബർത്ത്ഡേ വിഷ് പറയുമ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ വിഷസ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, വിട്ടുപോണ്ട. വൈ ബിക്കോസ് വീക്കെൻഡാണ്. അപ്പോൾ നാട്ടിലോട്ട് കൊടുക്കാനുള്ള വിഷസൊക്കെ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും സമാധാനത്തോടെ നമുക്കിരിക്കാം. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ബ്രോട്ട് ടു യു ബൈ.
0: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
7: ഫുട്ബോൾ മേനിയ.
8: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മുഹമ്മദ് അബു നദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബു നദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20-ാം വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബു നദ.
9: Evening.

0: Enjoy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Today's Go Rate Update brought to you by Sky Jewelry.
8: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ. രണ്ട് റാഫൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
9: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat ഗോൾഡ് 389 ഖത്തറിയാൽ, 21 carat ഗോൾഡ് 450 ഖത്തറിയാൽ, 22 carat ഗോൾഡ് 475 ഖത്തറിയാൽ ആൻഡ് 24 carat ഗോൾഡ് 515.50 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ലൈഫിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 10 വരെ സൂക്മാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സലോൺ. കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 എഫ് എം എൽ. ഇത് 917 ഇവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും ഒരു വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കാനായിട്ട് ഞാനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദെൻ എല്ലാ വീക്കെൻഡിലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യം, ആ ഒരു വീക്കെൻഡിൽ എന്താണ് ഖത്തറിൽ ചെയ്യാനുള്ളത്. ആൻഡ് ആദ്യത്തെ ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഏറ്റവും അധികം ചർച്ചകൾ അല്ലെങ്കിൽ സംസാര വിഷയം എന്നുള്ളത് ഫീഫ വേൾഡ് കപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് 2022 നമുക്ക് ഒരുപാട് ഐക്കോണിക് മൊമെൻറ്റ്സ് തന്നിട്ടുള്ള ആ ഒരു വർഷം. ഒരുപക്ഷെ അവിടത്തേക്ക് ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ച് നടക്കാൻ പറ്റിയാൽ ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. അങ്ങനെ ദേ നമുക്ക് ആ ഒരു സ്റ്റേഡിയം, അതായത് ഖത്തറിലെ ഐക്കോണിക് സ്റ്റേഡിയമായ ലുസൈൽ സ്റ്റേഡിയം നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് സ്റ്റേഡിയം വിസിറ്റ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, വീട്ടിലിപ്പോൾ കുട്ടികളുണ്ട്, നാട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ദേ ഹാവ് മിസ്ഡ് ഔട്ട് 2022 ഫിഫ, ഈവൻ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ലിസണേഴ്സും 2022 ഫിഫ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, യു ഷുഡ് ടോട്ടലി എക്സ്പീരിയൻസ് ലുസൈൽ ലുസൈൽ ആ ഒരു സ്റ്റേഡിയം. വൈ? ബിക്കോസ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസ് കോൺഫറൻസ് നടന്ന സ്ഥലം, അതേപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ചേഞ്ചിങ് റൂം, എക്സിക്യൂട്ടീവ് VIP ഏരിയാസ്, അതേപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് ലുക്ക് ഫുട്ബോൾ ഹിസ്റ്ററിയുടെ 2022 ആ ഒരു ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലുസൈൽ സ്റ്റേഡിയം തന്നെയാണ്. അൺടിൽ June 20 വരെയാണ്, അതായത് ഇനി നമുക്ക് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഇതുവരെ ഐക്കോണിക് ആയിട്ടുള്ള ലുസൈൽ സ്റ്റേഡിയം നേരിട്ട് അകത്ത് പോയി ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം യു മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഓൾസോ ടൈമിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ മറക്കണ്ട, വൈകുന്നേരം 5 മണി മുതൽ 6:30 വരെയാണ് ആ ഒരു ടൈം സ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വലി പെർ പേഴ്സൺ 75 riyals ആണ് ആ ഒരു ടൂറിന്, ലുസൈൽ സ്റ്റേഡിയം കംപ്ലീറ്റ് ആയിട്ട് നടന്ന് കാണാനുള്ള ആ ഒരു ടൂറിന് ചാർജ് ചെയ്യുന്നത്, വിച്ച് ഐ തിങ്ക് ഇസ് ഫീസിബിൾ. അപ്പോൾ എന്തായാലും ഫാമിലിയും ഫ്രണ്ട്സും ഇൻഡിവിജ്വലി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള സോങ്ങിലേക്ക്, വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റാൻഡ്. വൺ ലാസ്റ്റ് സ്റ്റാൻഡ്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റാൻഡ്. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ഇൻ അസോസിയേഷൻ വിത്ത്.
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: No matter what weekend comes, ശരിക്കും FIFA fever is on. ഒരു ഡൗട്ടും വേണ്ട ആ ഒരു കാര്യത്തിന്. And we are getting into football mania at this point of time. യെസ്, അങ്ങനെ ഫുട്ബോൾ മേനിയയിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം പറഞ്ഞു പോകാനുണ്ട്. ആൻഡ് യെസ്, ഫുട്ബോൾ മേനിയയുടെ ആ ഒരു എന്താണ് എനർജി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആഡ് ഓണായി വരുന്നത് നമ്മുടെ വീക്കെൻഡ് കൂടി ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു മത്സരം കൂടി ഉള്ളത് കൊണ്ട് കാനഡ ആൻഡ് ഖത്തർ ഇന്നല്ല, നാളെ ഒഫീഷ്യലി ഞാൻ ഖത്തർ ടൈം തന്നെയാണ് പറയുന്നത്. സോ നാളെ 1 മണിക്കായിരിക്കും എക്സാക്ട്ലി ഈ ഒരു ഗെയിം നടക്കാൻ പോകുന്നത്. സോ ഐഡിയലി സ്പീക്കിംഗ് June 19 രാവിലെ 1 മണിക്ക്, ദാറ്റ് ഇസ് 1 AM. കളി കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ പോകണം, ഒരു ഫാൻ സോൺ മാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ആലോചിക്കുകയാണെങ്കിൽ വി ഹവ് ഗോട്ട് എ പെർഫെക്റ്റ് സ്പേസ് ഫോർ ദാറ്റ്. എവിടെയാണ് ആ സ്പേസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫ്രീ എൻട്രി ആണോ എന്ന് ചോദിച്ചാൽ ഫ്രീ എൻട്രി അല്ല, ബട്ട് ദെൻ ഓഫ് കോഴ്സ് യെസ്, ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അധികം നമ്മുടെ ഫിഫ 2022 വൈബ് ഒക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഖത്തീഫ ഐലൻഡൊക്കെ പോയിട്ടുള്ളവർക്ക് ആ രീതിയിൽ ആയിരിക്കും ഇതിൻ്റെ അകത്തെ ആ ഒരു സജ്ജീകരണമൊക്കെ. പ്രൈസും കാര്യങ്ങളും എങ്ങടേക്കാണ് പോകേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും അപ്ഡേറ്റ്സുമായിട്ട്. സോ ഖത്തറിൻ്റെ മാച്ചിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കൂടി പറയുകയാണ്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, വിഷസ് ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 8 മിനിറ്റും 45 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
5: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
6: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂർ

0: പേരെന്താ?
1: പറയാം.
2: ബാലൻ.
0: എന്തെങ്കിലും ചെയ്യുവോ?
1: പറയാൻ പറ്റില്ല. പേരെന്താ?
2: ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de riji ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Well, once again, welcome back. Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈം ആണ്. സന്ദീപ് ആണ് കൂടെയുള്ളത്. ഫീഫയുടെ ആവേശം ഒരു രീതിയിലും അവസാനിക്കാൻ പോകുന്നില്ല. എടുത്തു പറയാനുള്ള അപ്ഡേറ്റ്, യെസ്, ഖത്തറിന്റെ ആ ഒരു മാച്ച് ജൂൺ 19 തീയതി രാവിലെ 1 മണിക്ക് 1 AM നടക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഖത്തർ ടൈം. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തോളൂ. പലയിടത്തും തന്നെ ഫ്രീ സ്ക്രീനിങ്സ് എസ്പെഷ്യലി മാൾസിൽ, സിനിമാ തിയേറ്റേഴ്സിലൊക്കെ തന്നെയുണ്ട്. എവിടെയൊക്കെയാണ് നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ളത്, ഫ്രീ ആയിട്ടെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ബദ്ധൻ ഫാൻസ് കൊണ്ട് ആവേശം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അൽ മഹായിലിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. സോ ബിഫോർ പോകുന്നതിന് മുന്നേ പ്രീ രജിസ്ട്രേഷൻ റിക്വയർഡ് ആണ്. ആൻഡ് ടിക്കറ്റ് റേറ്റ് 75 ഖത്തറിയാൽ. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ഗെയിമും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു സ്പോട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 7 മണി വരെ ബദ്ധൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓബ്വിയസ്ലി നമുക്ക് ആരെ കോൺടാക്ട് ചെയ്യണം, പെട്ടെന്ന് ആരെ വിളിക്കും എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 5110000 ഇതിൽ വിളിച്ചാണ് നമ്മൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോൾസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ അത് ഏതാണ്, എങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ എൻട്രി ഫീ ഒന്നും കൂടാണ്ട് നമുക്ക് മാച്ച് കാണാൻ പറ്റും. ആ ഒരു അപ്ഡേറ്റിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബദ്ധൻ ഫാൻസ് ഓൺ വൈബ് ഒക്കെ വേണമെങ്കിൽ അൽമഹ ഐലൻഡിലേക്ക് തന്നെ പോകണം. ആ ഒരു അപ്ഡേറ്റോട് കൂടി ഇതേ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഞങ്ങളെ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മത്ബി, മത്ഫൂൻ, മത്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഇസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by.
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
11: സൂപ്പർ ഹീറോ ആണോ?
12: You are listening to Radio.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Ningal paattu pariyu. Njangal play cheyyam.
6: Njan oru paattu paadam.
5: Ee music day il ningalude playlist Radio Sudoil. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000-00917 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 10 വരെ സൂക്മാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.

0: Once again, welcome back to Football Mania.
1: Let's play football.
2: Football Mania. Brought to you by Valvoline by Aramco. Trusted for 150 years. World's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: യെസ്, ഓഫ് കോഴ്സ്. ഇപ്പോൾ നമ്മുടെ ആവേശത്തിനൊന്നും യാതൊരു ഫുൾ സ്റ്റോപ്പും ഇടേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കുന്നത്, ആ ഒരു ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മോൾസിലേക്ക്, എസ്പെഷ്യലി ദോഹ ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കോർട്ട് നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാച്ച് കാണാനായിട്ട് പറ്റും. ബട്ട് ദെൻ ടൈമിങ്സ് ഒക്കെ തന്നെ നമ്മുടെ മോളിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ അലൈൻ ചെയ്തുകൊണ്ടായിരിക്കും. ചില ഗെയിംസ് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് നമുക്ക് 12 AM സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അവർ 2 മണിക്കൂറോളം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു മാച്ച് അവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് കൂടാണ്ട് തന്നെ അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ഖത്തർ ഗെയിം, അതിന് വേറെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല. ഖത്തറിൻ്റെ ഗെയിമുള്ള ദിവസം തീർച്ചയായിട്ടും ആ ഒരു ഗെയിം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ പോയി കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ മോൾ ഓഫ് ഖത്തർ, യെസ് മോൾ ഓഫ് ഖത്തറിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടുത്തെ ആ ഒരു 360 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ ഗെയിം കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്തെടുത്ത 2 സ്പോട്ടുകൾ. ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. ബട്ട് ദെൻ തിയേറ്റേഴ്സിലൊക്കെ തന്നെ പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. തിയേറ്ററിൽ പോയിരുന്ന് നമുക്ക് ഫുട്ബോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ ഒരു വൈബ് അങ്ങോട്ട് മാച്ച് ചെയ്ത്, പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ആ വൈബ് മാച്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പോയിരുന്ന് കണ്ടു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Once again, welcome back. Radio Sunna 91.7 FM. The 917 evenings in the time. Sandeepaanu koodeyullathu. Angana nammal orupaadu updates, especially FIFA base cheythu ottri kaaryangalokke ingane paranjondirikkayirunnu. And ee oru pointil ini varunna divasangal nammude weekend oru divasayirikkam, chilappo rendu divasayirikkam. Endu thanneyanengilum namukku porathottokke irangumbo nammude aarogyam sradhikkendathu valare adhigam ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ ഇങ്ങനെയാണ് ആ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. സമ്മർ മന്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഡ്രൈ വെരി ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റിലേക്കായിരിക്കും ഈ വീക്കെൻഡ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിൽ 36 to 38 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ആ ഒരു ടെമ്പറേച്ചർ കാണും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി ഫീലിംഗ് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള തളർച്ചയൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 15 to 20 minutes നമ്മൾ ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത് എന്നുള്ള ഒരു അപ്ഡേറ്റ് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പ്രോപ്പറായിട്ട് ബോഡി എപ്പോഴും തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സഡനായിട്ട് നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ ചൂടുള്ള ആ ഒരു ടെമ്പറേച്ചറിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇറ്റ് ക്യാൻ എന്താണ് എഫക്റ്റ് ആ ബോഡി. തീർച്ചയായിട്ടും തന്നെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളതുകൊണ്ട് കീപ് അവോയ്ഡിങ്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഓഫീസിൽ നിന്നൊക്കെ പുറത്ത് മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാറില്ല. ഓഫീസ് അത്യാവശ്യം എയർ കണ്ടീഷൻഡ് സ്പേസാണ്. അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ചൂട് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. അത് ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഡൻ ഡിപ്പെൻഡ് അപ്സിന് സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ എക്സ്പേർട്സും ഡോക്ടേഴ്സും കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ ആ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു അപ്ഡേറ്റ് കൂടി ഇതാ ഈ വീക്കെൻഡ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഒരു വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത്. വീക്കെൻഡ് വൈബൊക്കെ ഓണാക്കി.

0: ഫുട്ബോളും സ്പോർട്സ് ജേർണലിസവും.
1: 2018 റഷ്യൻ ലോകകപ്പിൽ മെസ്സിയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. മെസ്സി ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു കൗതുകത്തോടെ 3 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് മെസ്സിയെ കാണുന്നത്. അപ്പൊ അന്ന് നൈജീരിയക്കെതിരെ കളി ജയിപ്പിച്ചതിന് ശേഷമാണ് മെസ്സി വരുന്നത്.
0: ഫുട്ബോൾ എന്ന ഗെയിമിന്റെ സൗന്ദര്യവും ശക്തിയും.
1: കേപ്പ് വെർദയുടെ ഗോൾ കീപ്പർ ഒസീഞ്ഞ, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 50,000 ഫോളോവേഴ്സ് ഉള്ളതിൽ നിന്ന് ഒറ്റയടിക്കാണ് 1.5 കോടിയിലേറെ അദ്ദേഹത്തിന് വന്നത്. ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന് സുപരിചിതനായി മാറിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മികവ് കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ്.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 10 വരെ സൂക് വാക്കിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: രംഗച്ചടം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ Darcy
4: Body Maga.
5: You are listening to Radio Sonora.
6: Radio Sonora 91.7.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ.

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺ. Valvoline by Aramco, trusted for 150 years, world's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ ബാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ഇവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഇവന്റിന്റെ സ്പെഷ്യലി സമ്മർ ആകുമ്പോൾ നമുക്ക് ഈ കാര്യം പറയാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫണ്ണായിട്ടുള്ള ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മറിയാൽ സെറ്റാണ് സമ്മർ സ്പ്ലാഷുമായിട്ട്. സോ സമ്മർ സ്പ്ലാഷ് അടിപൊളിയായിട്ട് ഒരു മന്ത് ലോങ് ജൂൺ കംപ്ലീറ്റ് മന്തും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ ജൂൺ 30th വരെ നമുക്ക് പോയി മറിയാലില് ഫ്രീ ആയിട്ട്, ഫ്രീ എൻട്രി ആണ്. സോ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ. സോ വീട്ടിൽ കുട്ടികളുണ്ട് അല്ല ഫാമിലി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഈസ് എ മച്ച് സജസ്റ്റഡ് ഓപ്ഷൻ, ഒരു ഡൗട്ടും വേണ്ട. ഇൻട്രാക്റ്റീവ് ഫാമിലി ഗെയിംസ്, അതേപോലെ തന്നെ ലൈവ് സ്റ്റേജ് പെർഫോമൻസസ്, ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ കൂടെ ബീച്ച് സോക്കർ, വോളിബോൾ, സാൻഡ് പ്ലേ ഏരിയ, വാട്ടർ ഗൺ ബാറ്റിൽസ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും കൂടാണ്ട് തന്നെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസും ലൈവ് പെർഫോമൻസസും ഒക്കെ ആഡ് ഓൺ തന്നെയാണ് സമ്മർ സ്പ്ലാഷിൻ്റെ. സോ നേരെ നമ്മുടെ മറിയാൽ വാട്ടർ പാർക്കിലേക്ക് വിട്ടാൽ മതി, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനിയിപ്പോൾ വീക്കെൻഡിന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, പ്ലാനും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല എന്ന് ആരുടെയും പറയണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് ഒരിക്കൽ കൂടി ഇതേ ഇങ്ങനെ വിഷ് ചെയ്യുമ്പോൾ വീക്കെൻഡ് വൈബൊക്കെ സെറ്റ് ചെയ്ത് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിഡോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ആസ്വദിക്കാം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: This is
0: Radio Sono 91.7 FM.
2: Qatar's happiness frequency. Now available on
3: Huawei App Gallery.
4: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
5: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
6: Adhe, enna birthday celebration enda chelavu ende?
7: Samsamil mandi mandi.
8: Uff, aage sad aanu mone.
4: Samsamil nu oru mandi kaisha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
6: Adhe, situation edayalum hero onnu maatram. Samsam mandi. Qatar's favorite mandi destination. Mandi, madbi, madfood, madgood.
9: What a bill. Stay hydrated and stay tuned.
10: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
11: Brought to you by
12: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
13: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
14: Hi, this is Nevin Poli.
15: Ochetti vali vetti vannavaraana
16: naan. You are listening to Radio Suno.
14: You are listening to Radio

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back to Radio Suno 91.7 FM. The 917 evenings in the time. Sandeep Anu Kude join you. This time, I'm going to talk about a technical update. Yes, a techie talk. And our technical update is something related to AI, of course.
0: Techie talk.
7: അങ്ങനെ നമ്മളിന്ന് ടെക്കി ടോക്കിലേക്ക് കടക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാസ് ഗ്രോൺ ട്രെമെൻഡസ്ലി അല്ലേ. മെറ്റ ദാ വീണ്ടും ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻ്റ് നടത്തിയിരിക്കുകയാണ്. അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് പാക്കേജിൻ്റെ ലോഞ്ചാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് വെച്ചിട്ട് ഫേസ്ബുക്കിനെ ഒന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു AI ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോകുന്നത്. ആൻഡ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് സ്മാർട്ട് സെർച്ച് എഞ്ചിൻ, അതായത് ഇപ്പോഴും സെർച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് സെർച്ച് എഞ്ചിനും അതിൻ്റെ കൂടെ തന്നെ ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ക്രിയേഷനും എഡിറ്റിംഗ് ടൂളൊക്കെ തന്നെ ഫേസ്ബുക്കിൽ നമുക്കിനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് AI ഇൻറ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചറായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ടുള്ള മ്യൂസ് പാർക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നമ്മുടെ മെറ്റ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടെക് അപ്ഡേറ്റ്. അങ്ങനെ ആ ഒരു ടെക് അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് അടിപൊളിയൊരു പാട്ടിലേക്ക് വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് ഇവിടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക് വാക്കിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
2: In association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഹിസ്റ്ററി ശരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ്. അത് ഹിസ്റ്ററിയുടെ ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ഐ മീൻ ഇഫ് ഹിസ്റ്ററി വാസ് എ പേഴ്സൺ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ഒരു ചിന്ത ഇങ്ങോട്ട് വരും, നമ്മൾ എന്താണ് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് തന്നെയല്ലേ ഹിസ്റ്ററി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രിബ്യൂഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, ഇപ്പോൾ ദി ഏറ്റവും പുതിയതായിട്ട് ഖത്തർ ഫൗണ്ടേഷൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് ആക്സസ് ടു ആർട്സ് അക്രോസ് എഡ്യൂക്കേഷണൽ സിറ്റി. അപ്പോൾ എഡ്യൂക്കേഷണൽ സിറ്റിയിൽ നമുക്ക് ന്യൂ ഓൺലൈൻ സ്പേസിലൂടെ തന്നെ, ഒരു പുതിയ ഓൺലൈൻ സ്പേസിലൂടെ ഖത്തർ ഫൗണ്ടേഷൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ആർട്ട് മുഴുവൻ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് തന്നെ പറയണം. ആരെങ്കിലും കാണാതെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖത്തർ ഫൗണ്ടേഷൻ ആ ഒരു ക്യാമ്പസ് വിത്തിൻ എഡ്യൂക്കേഷണൽ സിറ്റി, അവിടെ എംബഡഡ് ആയിട്ട് ഒരുപാട് ആർട്സ് ഗാലറീസ് ആയിട്ടും അതേപോലെ തന്നെ പബ്ലിക് സ്പേസസിലും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആർക്കിടെക്ചറായിട്ടും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ തന്നെ സ്പാർക്കിംഗ് കണക്ഷൻ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടെന്ന് ഉള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കെയർഫുള്ളി ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് ഹൈലൈറ്റ്സ് ഖത്തർ ഫൗണ്ടേഷൻ ആ ഒരു ഗ്രോയിങ് എക്കോസിസ്റ്റത്തിന്, തീർച്ചയായിട്ടും പബ്ലിക് ആർട്ട് വർക്ക് എന്നുള്ള ഒരു നിലയ്ക്ക് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട ഒരു ടൂറും ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മളെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെയാണ് ദേ ഇപ്പോൾ നമ്മുടെ ഖത്തർ ഫൗണ്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ വൺസ് അഗൈൻ ഫോർ യു, ഖത്തർ ഫൗണ്ടേഷൻ ആ ഒരു എഡ്യൂക്കേഷണൽ സിറ്റി സിറ്റിയിലെ ഓൺലൈൻ സ്പേസ്, ഓൺലൈൻ സ്പേസിലൂടെ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷനും ആർട്ട് നന്നായിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, യെസ്, എനിക്ക് ബ്രീത്തിങ്ങിന് ഇതാ ഇഷ്യൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ആരോഗ്യത്തിന് ചെറുതായിട്ടൊരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പലരെയും. എവറിബഡി ഈസ് ഇൻ ടു ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾ ദാറ്റ്. ഇപ്പോൾ ഖത്തർ ഫൗണ്ടേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയപ്പോഴും ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വൈ? ബിക്കോസ് ഇതൊക്കെ എൻജോയ് ചെയ്യാനും കാണാനും ഒക്കെ നമുക്ക് ആ ഒരു മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി വിൽ ഹാവ് ടു ബി ഹെൽത്തി. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ദാ ഇന്നത്തെ മറ്റൊരു ട്രാക്കിലേക്ക് വീക്കെൻഡ് വൈബ് ഓൺ ആക്കാനുള്ള വണ്ടർഫുൾ ട്രാക്ക് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടു.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: Let's play football.
0: Football Mania.
2: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മഹമ്മദ് അബൂനദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബൂനദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20 വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബൂനദ.
3: Let's play football.
0: Football Mania.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgut Tudangi, authentic Arabic cuisine. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: This is
5: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
6: Now available on Vodafone Shuf app.
7: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
8: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar, Modric. This is the last dance.
9: One last dance. This is the last dance.
0: 48 teams. ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും. ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ.
6: ഫുട്ബോൾ മേനിയയിൽ
0: സ്റ്റേ ട്യൂൺ.
6: ബ്രോട്ട് ടു യു ബൈ
0: വാൽവലിൻ ബൈ അരാംകോ, ട്രസ്റ്റഡ് ഫോർ 150 ഇയേഴ്സ്, വേൾഡ്സ് ഫസ്റ്റ് മോട്ടോർ ഓയിൽ ബ്രാൻഡ്. വിസിറ്റ് വാൽവലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, ഖത്തർ. ഫോർ പ്രീമിയം സർവീസ് യു കൻ സീ ആൻഡ് എക്സ്പേർട്സ് യു കൻ ട്രസ്റ്റ്.
6: ഇൻ അസോസിയേഷൻ വിത്ത്
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
11: Naseem Surgical and Medical Center.
12: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
11: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411 1133.
13: Hi, this is Vijay Babu. Ningal ketukondirikkunnathu Qatar's favorite radio station, Radio Suno 91.7 FM. Ketu ketu kootukoda.
14: Ningal paattu pariyu. Njangal play cheyyam.
15: Njan oru paattu paadam.
14: Ee music day-il ningalude playlist Radio Suno-il. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back to Radio Suno 91.7 FM 917 Evenings in the Time. സന്ദീപാണ് കൂടെ ഉള്ളത്. എനിക്കിത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഞാനും ഒന്ന് ബൈ ബൈ പറയുകയാണ്. ആൻഡ് യെസ് ടു ഓൾ ദി വൺസ് ലിസ്ണിംഗ് ടു മീ, ഒരു അടിപൊളി വീക്കെൻഡ് ആയിരിക്കട്ടെ. വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ പോസിബിലിറ്റീസോടുകൂടി നമുക്ക് ഹാപ്പി ആയിട്ട് ബ്യൂട്ടിഫുൾ മോമെന്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ വീക്കെൻഡ് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ദാ ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ ഇനിയിപ്പോ വീക്കെൻഡ് വൈബ് കുറച്ചുകൂടി ഒന്ന് ഓണാക്കാൻ സുനു. വീക്കെൻഡിൽ ഒരുപാട് അടിച്ചു പൊളിപ്പാട്ടുകൾ വരുന്നുണ്ട്. ലൈഫിൽ നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ യെസ് മറന്നു പോകണ്ട, നമ്മൾ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഓൺ ദാറ്റ് നോ, ദിസ് ഇസ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ്. അപ്പോ വീക്കെൻഡ് കഴിഞ്ഞ് പകലാം. സീ ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി വീക്കെൻഡ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: ഫുട്ബോളും സ്പോർട്സ് ജേർണലിസവും.
1: 2018 റഷ്യൻ ലോകകപ്പില് മെസ്സിയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. മെസ്സി ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു കൗതുകത്തോടെ 3 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് മെസ്സിയെ കാണുന്നത്. അപ്പൊ അന്ന് നൈജീരിയക്കെതിരെ കളി ജയിപ്പിച്ചതിന് ശേഷമാണ് മെസ്സി വരുന്നത്.
0: ഫുട്ബോൾ എന്ന ഗെയിമിന്റെ സൗന്ദര്യവും ശക്തിയും.
1: കേപ്പ് വെർദയുടെ ഗോൾ കീപ്പർ ഒസീഞ്ഞ, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 50,000 ഫോളോവേഴ്സ് ഉള്ളതിൽ നിന്ന് ഒറ്റയടിക്കാണ് 1.25 കോടിയിലേറെ അദ്ദേഹത്തിന് വന്നത്. ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന് സുപരിചിതനായി മാറിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മികവ് കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ്.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഈയവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
4: This is Radio Suno 91.7 FM,
5: Qatar's favorite radio.

0: Radio Suno 91.7 FM. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ rewarding living. Terms and conditions apply.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാൻ ഒരു പാട്ട് പാടാം.
1: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
3: കൺമണിപ്പൂവേ കണ്ണാടി പൂവേ.
4: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: This is Radio Suno 91.7 FM Qatar's favorite radio station.
1: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാനൊരു പാട്ട് പാടാം.
1: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000009170 ആസ്വദിക്കാം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
3: ഹലോ, ഞാൻ അനുസിതാര.
4: അനുസിതാര,
5: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
1: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: This is Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാനൊരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000009 17 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ആക്ഷൻ.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
2: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാൻ ഒരു പാട്ട് പാടാം.
1: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാ

रेडियो सुनो 91.7 FM 91.7 FM